0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും
0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?

0: സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Attention.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം. സബാൽ കെയർ ഹോം 92.2 FM സ്റ്റേഷനിലെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്, ഇതാ ഇവിടെ ആരംഭിക്കാം. ഏത് കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത്? ഏത് കാര്യത്തിലും മൂല്യം അർത്ഥവത്താകുന്നത് എപ്പോഴാണെന്നോ? ഒന്ന്, നമുക്കത് നേടിയെടുക്കുന്നതിന് മുമ്പ്. മറ്റൊന്ന്, അത് നഷ്ടപ്പെടുന്ന സമയത്ത്. അതിനിടയിലുള്ള ആ ഒരു ടൈമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അതിന്റെ വാല്യൂ പറ്റി ആലോചിക്കാറില്ല. സ്നേഹമായാലും റിലേഷൻഷിപ്പ് ആയാലും എനിത്തിങ് ഇസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്. ആ രണ്ട് സിറ്റുവേഷൻസ് ആണ് ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എപ്പോ കയ്യിലിരിക്കുന്നതിന് വിലയില്ലാതെ മതിപ്പില്ലാതെ പോകുന്ന അവസരങ്ങൾ ലൈഫിലുണ്ടാകാം. പക്ഷേ അതിന്റെ മൂല്യം തിരിച്ചറിയുന്നത് ഒന്ന് നേടിയെടുക്കാനുള്ള ഒരു ആവേശം, ഒരു ആക്രാന്തം, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ്. അതുപോലെ കയ്യിൽ നിന്ന് പോയാലോ, അയ്യോ ഞാൻ കൊണ്ട് കളഞ്ഞേ എന്നുള്ളൊരു വിഷമവും നമ്മളെ പിടികൂടാറുണ്ട്. അപ്പോൾ ആ മൂല്യം അത് തിളക്കമേറിയതാകണമെങ്കിൽ നാം അത് സ്വായത്തമാക്കുന്ന സമയം തന്നെ, ബന്ധമായാലും സ്നേഹമായാലും അച്ചീവ്മെന്റ്സ് ആയാലും കരിയർ ആയാലും ജോബ് ആയാലും ഏത് സമയത്തായാലും, ഈവൻ എന്ത് ഫോർ ദാറ്റ് മാറ്റർ കല്യാണം അല്ലേ, കല്യാണത്തിൽ വിവാഹത്തിൽ ഏറ്റവും അധികം ഉപദേശിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു കോട്ടും കൂടിയാണിത്. എനിത്തിങ് ഇസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്, ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. ഇൻ ബിറ്റ്വീൻ വി ഡു വാട്ട് വി ഡു നോട്ട് റിയലൈസ് ഇറ്റ്സ് വാല്യൂ. പലപ്പോഴും അങ്ങനെ സംഭവിക്കും. ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നു എന്നേ ഉള്ളൂ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ആരാണ് ഏറ്റവും സന്തോഷവാൻ? ആരാണ് ഏറ്റവും ധീരതയുള്ളയാൾ? ആരാണ് ഏറ്റവും ക്ഷമാശീലമുള്ളയാൾ? അല്ല, ഇനി ഇതെല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളും ഒരാളിൽ കാണാൻ പറ്റുമോ? സംശയമാണ്. എല്ലാം തികഞ്ഞൊരാൾ ഇന്ന് വരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സ്വന്തം കണ്ണാടിയിൽ നോക്കിയാൽ പോലും തന്നെ കുറ്റങ്ങളേറെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കുറ്റവുമില്ല, ബാക്കി എല്ലാവരിലാണ് കുറ്റം എന്ന് വിചാരിച്ചിട്ട് കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി നോക്കൂ, നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ഉണ്ടാവുക. മനുഷ്യ സഹജമാണത്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. എല്ലാ ചിലപ്പോൾ വീണുപോയെന്ന് വരാം. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ചില ചാപ്റ്റേഴ്സ് നമുക്കെല്ലാം ഉണ്ടായെന്ന് വരാം. പക്ഷേ നാം ഒരു ഡെഫിനിഷൻ കൊടുക്കുക. നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒരു നിർവചനം സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ ഒരു ഡൗൺഫോൾ വന്നു പോയാൽ തന്നെ എല്ലാം ടേക്ക് ഇറ്റ് ആസ് എ ലെസൺ, അതൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക. ആ ഒരു ഡയറക്ഷൻ മാറ്റി ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ജേർണി, നമ്മുടെ യാത്ര, മുന്നോട്ടുള്ള ആ പ്രയാണം, അതിന് ഒരിക്കലും തടയിടേണ്ടി വരരുത്. ഒരു തെറ്റ് നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കാൻ പോകുന്നില്ല. മേ ബി ഒരു തിരിച്ചടി ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നതുമായിരിക്കില്ല. പക്ഷേ നമ്മുടെ അടുത്ത തീരുമാനം, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് തിങ് ഹാപ്പനിങ് ടു മീ, അതിലാണ് ആ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മൾ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആരാണ് ധീരൻ, ശക്തൻ, സന്തോഷവാൻ, ഇതെല്ലാം തന്നെ. ആദ്യം ക്ഷമ ചോദിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ധീരൻ എന്ന് പറയുന്നത്. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തനായി തീരുന്നത്. എന്നാൽ ആദ്യം എല്ലാ തെറ്റുകളും മറന്ന് പുതിയ വഴികൾ തേടിപ്പോകാൻ പ്രാപ്തിയുള്ള മനസ്സുള്ളവനാണ് ഏറ്റവും സന്തോഷവാൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. When the past comes knocking at your door, don't answer it. It has nothing new to tell you. So, അതിൽ മുറുകെ പിടിച്ചിരിക്കാതെ മുന്നോട്ടുള്ള യാത്ര, മുന്നോട്ടുള്ള പ്രയാണം, വെച്ചകാൽ മുന്നോട്ട് തന്നെ, ആ ഒരു പ്രതിജ്ഞയോടെ നിങ്ങളുടെ പ്രയാണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ലിസ്ണർ, ഹോം 92.2 FM ഒരു ലിസ്ണർ, അദ്ദേഹത്തിന്റെ കൊച്ചു മകൾ പാടിയ ഞങ്ങളുടെ ഒരു ജിംഗിളിന്റെ പോർഷൻ സ്റ്റേഷനിലേക്ക് അയച്ചു തന്നു. ഞങ്ങൾ RJ'സിനും ഫുൾ ടീമിനും അത് കണ്ടപ്പോ തന്നെ എത്ര സന്തോഷമായിരുന്നു. ഹോം ഇസ് എ ഫീലിംഗ് എന്ന് പാടുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ, ഞങ്ങളത് ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, പലരും കണ്ടിട്ടുണ്ടാകും. ഹോം ഇസ് എ ഫീലിംഗ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ എത്രയോ പേർ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാറുണ്ടെന്നോ. ആ ഒരു ഒരു കംഫർട്ട് സോണാണ് ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കമ്മിങ് ഹോം, ബാക്ക് ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശ്വാസം. രാവിലെ ഓടി തളർന്ന് കിതച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു ആശ്വാസമാണ്, ആ ഒരു കംഫർട്ട് സോൺ. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കർമ്മനിരതനാകാനുള്ള നമ്മുടെ ഒരു അഭിവാഞ്ചയുണ്ട്, അതിന് ഒരിക്കലും ഇത് ഈ ഒരു കംഫർട്ട് സോൺ തടയാകരുത്. നമ്മൾ എപ്പോഴും വീടിന് വെളിയിൽ തന്നെ രാവിലെ 7 to 7 ജോലി ചെയ്ത് തളർന്ന് യാത്ര ചെയ്ത് അധ്വാനിച്ച് വിജയം മുന്നേറുക. ഇറ്റ് മേ ബി സ്ലോ പ്രോസസ്, ബട്ട് സ്റ്റിൽ അന്നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചാൽ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു വിജയത്തിന്റെ പ്രതീകമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഏറ്റവും മൂല്യവത്താണ്. അവിടെ മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് ഇതിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: നിങ്ങൾ എത്ര നേരം വീട്ടിലിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം. നിങ്ങൾ ഒരു വിന്നറാണോ ലൂസറാണോ? വീട് എന്തിനാണെന്നറിയോ? ഉറങ്ങുന്നതിന്. 7 മണിക്കൂർ മാത്രം കിടന്ന് ഉറങ്ങുന്നതിന്. അതിനുശേഷം നിങ്ങൾ വീടിന് വെളിയിൽ തന്നെ ഉണ്ടാവണം, ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ വീട്ടിലൊരു വലിയ TV വാങ്ങി വെച്ച് അത് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാല് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു സിനിമ പോലെ എല്ലാരും നോക്കിക്കാണും ദയനീയമായിട്ട്. നമ്മുടെ വീടൊരു കംഫർട്ട് സോണാണ്, അതിന്റെ ഉള്ളിൽ വീണാലുണ്ടല്ലോ ഒരുപാട് കഷ്ടമാണ്. യൂസ് യുവർ ഹോം ഓൺലി ടു സ്ലീപ്, വേക്കപ്പ് ആൻഡ് ബി ലൈക്ക് എ വാരിയർ. ഒരു യോദ്ധാവിനെ പോലെ മുന്നേറണം. വെളിയിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ വീട്ടിൽ നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഐ റിപ്പീറ്റ്, നിങ്ങൾ വീട്ടിലെ ഒരാളായിരിക്കണമെങ്കിൽ നിങ്ങൾ വെളിയിൽ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ എന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുന്നു അന്ന് നിങ്ങളുടെ വിജയം തുടങ്ങിക്കഴിഞ്ഞു. സോ സ്റ്റേ ഔട്ട്.
1: അധ്വാനിച്ച് ജീവിക്കുക, അത് പുരാണ കാലം മുതൽക്കെ തന്നെ മനുഷ്യ ജന്മത്തിന്റെ ഒരു അവകാശം പോലെ എടുക്കുക. മടിയനാകാതിരിക്കുക, അലസനാകാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് എന്ന് നിങ്ങൾ പുറത്തു വരുന്നുവോ അന്ന് നിങ്ങൾ വിജയത്തിന്റെ ആദ്യ ചുവട് വെക്കും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ?
0: Every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.

0: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദി പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
0: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൗ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859. ദാറ്റ്സ് 055-666-5859.
2: ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം, പിന്തുണയുമായി പ്രമുഖർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായി പ്രതിഷേധം നടത്താനാണ് ആഹ്വാനം. അതിനിടെ സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്രം. ജെ.പി. നദ്ദയുടെ വീട്ടിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം തള്ളി. നിഷ്പക്ഷ വേദിയിൽ ചർച്ചയാകാമെന്ന കാര്യം ആവർത്തിച്ച് CJP. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് വീഡിയോ സന്ദേശത്തിൽ പരാമർശമില്ല. നീറ്റ് ക്രമക്കേടിൽ ഡൽഹിയിൽ സമരം കനത്തതോടെ പുതിയ നടപടിയുമായി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. നരേഷ് പാലാണ് പുതിയ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിലേക്കാണ് മാറ്റിയത്. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യമറിയിച്ച് സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്ക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോ ജിതേന്ദ്രസിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗുരുഗ്രാമിലെ മേതാന്ത ആശുപത്രിയിൽ വെച്ചാണ് സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. നീണ്ട ചർച്ചകൾക്ക് ശേഷവും രാജ്യത്ത് ഉണ്ടായേക്കാവുന്ന അക്രമസാധ്യതകൾ മുൻനിർത്തിയുമാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സോനം വാങ്ചുക്ക് എക്സിലൂടെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ MPമാർ ഗാന്ധി സ്മൃതിയിലേക്ക് രാത്രി മാർച്ച് നടത്തി. പ്രതിപക്ഷ MPമാർക്ക് പിന്തുണയുമായി പ്രവർത്തകരുമെത്തി. നീറ്റ് വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മാർച്ച്. ഗാന്ധി സ്മൃതിയുടെ ഗേറ്റ് തള്ളിത്തുറന്നുകൊണ്ടാണ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. പാർലമെന്റിലെ പ്രതിഷേധത്തിന് പിന്നാലെ രാഹുൽഗാന്ധി കോൺഗ്രസ് MPമാരുടെ യോഗം വിളിച്ചിരുന്നു. സുനേരി ബാഗിലെ രാഹുലിന്റെ ഔദ്യോഗിക വസതിയിലാണ് യോഗം നടന്നത്. യോഗത്തിനുശേഷം ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ രാഹുൽഗാന്ധിയുടെ വസതിക്ക് ഇരുവശവുമുള്ള റോഡുകൾ പോലീസ് അടച്ചു. റോഡിന് കുറുകെ ബസും സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. സ്ഥലത്ത് കൂടുതൽ സുരക്ഷാ സേനയും പോലീസ് വിന്യസിച്ചിരുന്നു. രാഹുലിന്റെ വീടിനടുത്ത് പ്രവർത്തകർ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ടാണ് പ്രവർത്തകർ മുന്നോട്ട് കടന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ച് കൂടുതൽ പ്രമുഖർ രംഗത്ത്. നടൻ മമ്മൂട്ടിയും മഞ്ജു വാര്യരും സച്ചിൻ ടെൻഡുൽക്കറും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഐക്യദാർഢ്യം അറിയിച്ച് സമൂഹമാധ്യമ പോസ്റ്റുകൾ പങ്കുവച്ചു. യുവാക്കൾ നമ്മുടെ സ്വത്താണെന്നും അവരുടെ ശബ്ദം കേൾക്കണമെന്നും മമ്മൂട്ടിയുടെ പ്രതികരണം. യുവാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ടെന്ന് മഞ്ജു വാര്യർ. തങ്ങളുടെ അധ്വാനം പാഴായെന്ന് യുവാക്കൾക്ക് തോന്നാൻ അവസരമുണ്ടാക്കരുതെന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കർ. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ കോടതി റിമാൻഡ് ചെയ്തു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റാമിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. റാമിനെ കണ്ണൂർ സബ് ജയിലിലേക്ക് മാറ്റി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് പുതിയ അന്വേഷണ സംഘം റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ DGP അജിത് കുമാർ നിയമ നടപടിക്കെന്ന് സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്യും. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. DGP സ്ഥാനക്കയറ്റത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ നിർണായക വിവരം പുറത്ത്. PS പ്രശാന്ത് നേരിട്ട് ഇടപെട്ടതിന് തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. US ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. പുതിയ സാങ്കേതിക വിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യു എസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യു എസ് സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണം നടത്തി. സിംബാബ്വെക്കെതിരായ ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് 7 wicket ജയം. ഹരാരയിൽ നടന്ന മത്സരത്തിൽ 126 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 13.2 ഓവറിൽ 3 wicket മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. 19 പന്തിൽ 50 റൺസ് എടുത്ത കൌമാരതാരം വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇഷാൻ കിഷൻ 24-35 മികച്ച പ്രകടനം പുറത്തെടുത്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ സിംബാബ്വെ 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 2 wicket വീഴ്ത്തിയ മയങ്ക് യാദവാണ് തകർത്തത്. പ്രിൻസ് യാദവിനും 2 wicket. ജയത്തോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ നേടുന്ന ആദ്യ ടി ട്വന്റി ജയമാണിത്. അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ താരമായി ഇതോടെ വൈഭവ് സൂര്യവംശി. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലാണിക്കരെ അറിയിച്ചത്. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്ത മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലെന്നും അംബാസഡർ. 8 മണിക്ക്

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 42%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായ വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.

0: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. ആൻഡ് ഇറ്റ്സ് എ ഫ്രൈഡേ, ജൂലൈ 24. എന്റെ ദൈവമേ, എത്ര പെട്ടെന്നാണ് ഒരു മാസം തീരാനായിട്ട് പോകുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ഹേയ്, നമസ്കാരം, അക്ഷയാണ്. ലെറ്റ്സ് ഗോ ടു പ്രസ് ക്ലബ്. വെരി ഗുഡ് മോർണിംഗ് മേരി പത്മ.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ വീക്കെൻഡിൽ എത്തിയിരിക്കുന്നു അക്ഷയ്. അങ്ങനത്തെ ഒരു സന്തോഷ ദിവസം കൂടിയാണ് അല്ലേ? വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സന്തോഷം. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു മനുഷ്യരൊക്കെ പൊതുവെ ജോലി ചെയ്യുന്നതിനേക്കാളും വിശ്രമം ഒരു ഒരു മടിയന്മാരായിരിക്കും മനുഷ്യന്മാരെന്ന് പൊതുവെ ജെൻസികളെ കുറിച്ച് ഏറ്റവും അധികം കേട്ടതാ. പക്ഷേ ആ പറഞ്ഞ എല്ലാ ആരോപണങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ ജെൻസികൾ നമ്മുടെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി, റിയ ആഹിർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഒരു ബസ്സിനെ, അതായത് ഈ ഇതിൽ പ്രതിഷേധക്കാരെ കൊണ്ടുപോകുന്ന ആ പോലീസ് വണ്ടിയെ തടഞ്ഞു നിർത്തിയിട്ടൊരു പെൺകുട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് ലോക മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു മോഡലാണ്, നടിയാണ്, അഭിനേത്രിയാണ്, ഒരു സൈനികൻ്റെ മകളാണ് ഒരു വാഹനം തടഞ്ഞു നിർത്തിയിട്ട് അതിലെ മുഴുവൻ ആൾക്കാരെയും പുറത്തേക്ക് വിദ്യാർത്ഥികളെ ഇറക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെൻസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിനൊക്കെ അവർ, ജെൻസി എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ജനറേഷൻ, ലാസ്റ്റ് ജനറേഷൻ, ഒന്നിനും കൊള്ളാത്തവർ എന്നൊക്കെയല്ലേ നിങ്ങൾ വിളിച്ചിരുന്നത്. പക്ഷെ അപ്പോഴും ഞാനും അക്ഷയൊക്കെ ഇവിടെ ഇരുന്ന് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു സമയത്ത് പോലും ജെൻസികൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല. അവര് നമ്മുടെ ഒരു തലമുറയുടെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഒന്ന് തിരികെ നടന്ന ആൾക്കാരായിട്ട് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ഗട്സ് ഉള്ളവർ, എന്തിനോടും പിന്നെ സാഹസപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർ, എന്തിനാണ് എപ്പോഴും എപ്പോഴും ജോലി ചെയ്യുന്നത്, ജീവിതം ആഘോഷിക്കാനാണുള്ളതെന്ന് തെളിയിച്ച ഒരു വിഭാഗം കൂടിയാണ് ജെൻസി.
0: നമ്മളാണ് തെറ്റിപ്പോയത്, നമ്മളാണ് ഏതോ ഒരു സിസ്റ്റത്തിന്റെ ഇടയിൽ അകപ്പെട്ടു പോയത്. ഈ മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നത്, സ്വിച്ച് ഇടുന്ന മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നത് നമ്മളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആ മാറ്റങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വരണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അപ്ഡേറ്റ് അല്ല, ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നതാണ്.
1: ശരിക്കും ഇത് ഇപ്പൊ വന്നിരിക്കുന്ന അവരെ കുറിച്ചുള്ള പ്രയോഗം, ദേ കോൾഡ് അസ് എ ലോസ്റ്റ് ജനറേഷൻ. Today, we made them say, don't ever mess with this generation. എന്ന് പറഞ്ഞിട്ട് ശരിയല്ലേ, ഈ ജനറേഷനോട് നിങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതുപോലെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഈ CJP ചില ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകൾ, കടുത്ത നടപടി, അതായത് പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ അതിവേഗ കോടതി സ്ഥാപിച്ചിട്ട് ഈ നീറ്റ് ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പോകുന്നു. അപ്പോൾ അഭിജിത് ദീപ്കെ, CJP നേതാവ്, പറയുന്നത് അയ്യോ കടുത്ത നടപടി തന്നെ, മതിലില്ലാത്ത വീടിന്റെ ഗേറ്റ് പൂട്ടുന്നത് പോലത്തെ തീരുമാനമല്ലേ എടുത്തതെന്നാണ് അവർ പരാമർശമായിട്ട്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ അവരെടുത്തു പറയുന്നുണ്ട്, സമാധാനപരമായിട്ട് വേണം സുഹൃത്തുക്കളെ നിങ്ങൾ സമരം ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കല്ലേറോ ഒരു പ്രതിഷേധമോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന രീതിയിൽ ഒന്നും പോകരുത്. സമാധാനപരമായിട്ട് ഇന്ത്യയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സമരം നടക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്നലെ രാത്രി നോക്കുകയാണെങ്കിൽ അക്ഷയ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു നമ്മുടെ ഒരു 7:30 സമയത്ത്, നാട്ടിലൊരു 10 സമയത്താണ് ഗാന്ധി സ്മൃതിയിലേക്ക് പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജനക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തുന്നു. പ്രതിപക്ഷ MP പോലീസ് തടയാൻ നോക്കി, പക്ഷെ അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ വലിയൊരു സമരത്തിലേക്ക് ഇന്ന് നോക്കുമ്പോൾ മമ്മൂട്ടി, അതുപോലെ മഞ്ജു വാര്യർ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൗമ്യതയോടുകൂടിയാണെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സമരത്തിന് കുട്ടികൾക്കൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. അപ്പോൾ ഈ സമരത്തിൽ എന്തോ ഉണ്ട്, ഈ കുട്ടികൾ പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഈ സെലിബ്രിറ്റികൾ മിണ്ടുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും പോസ്റ്റ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്ട്, അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു വാക്കിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. അത് പലരുടെയും കണ്ണ് തുറപ്പിക്കും. ഇണ്ടാതിരിക്കുന്ന പലർക്കും ഇനി നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, കൂടുതൽ സംസാരിക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ ഇവരെന്തോ വലിയ സംഭവമായിട്ടല്ല, ഇവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഓറ. സച്ചിൻ ടെണ്ടുൽക്കർ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, ആ മനുഷ്യൻ പറയുന്ന വാക്കിന് വിലയുണ്ട്, മമ്മൂട്ടി പറയുന്ന വാക്കിന് വിലയുണ്ട്.
0: തീർച്ചയായിട്ടും, കാരണം ഇവരൊക്കെ നാഷണൽ അവാർഡ് വിന്നേഴ്സ് കൂടെയാണ്. സോ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്, അവർ നേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. സോ എന്താണേലും എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സോനം വാങ്ചയുടെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ താങ്കൾ കഴിച്ച് പഴയ ശരീര ഭാരത്തിലേക്ക് തിരിച്ചു വരൂ എന്നൊക്കെ പറയുന്നതും, അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂപ്പ് കുടിക്കുന്നതും ആശുപത്രിയിലൊക്കെ, ആ ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം. കാരണം ഒരു 90% ഈ സമരം വിജയിച്ചതുപോലെ തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് വിജയിക്കണമെങ്കിൽ ആ തെറ്റ് ചെയ്തവരിൽ ആ മന്ത്രി, സത്യം പറഞ്ഞാൽ ഞാൻ മന്ത്രിയാണ്, ഇത് ഇങ്ങനൊരു സമരം വേണ്ടി വന്നു ആ ഒരു മന്ത്രിക്ക് ഇത് തിരിച്ചറിയാൻ, ഈ ഭരണകൂടത്തിന് ഇത് തിരിച്ചറിയാൻ, അതല്ല അവർ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇത് ചെയ്തിരുന്നെങ്കിൽ കൈയടി കിട്ടി.
1: ശരിക്കും അങ്ങനെയല്ലേ പോകേണ്ടിയിരുന്നത്? എന്തിനാണ് ഈ കുറ്റക്കാർക്ക്? ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും, ഇതിപ്പോ സ്റ്റേറ്റുകളിൽ എടുക്കുവാണെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള ഒരാൾ വരുമ്പോൾ അപ്പൊ തന്നെ അവരതെന്ന് പുറത്താക്കുക, സ്വമേധയാ പുറത്തിറങ്ങി പോവുക, ഇല്ലെങ്കിൽ നടപടിയെടുക്കുക. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ തെരുവിലിറക്കിയിട്ട്, എന്തിനാണ് ഇത്രയും യുവാക്കളെ തെരുവിലിറക്കിയിട്ട് പെല്ലറ്റ് കൊണ്ടും ആണി വെച്ച് ലാത്തി കൊണ്ടും പെൺകുട്ടികളുടെ അടക്കം അവരുടെ സ്വകാര്യ വിഭാഗങ്ങൾ അടക്കം ആക്രമിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു സമരത്തെ നേരിടുന്നത്? അപ്പോൾ സർക്കാരിൻ്റെ മുഖം ലോക രാജ്യങ്ങൾക്കിടയിൽ, എനിക്ക് ഇന്റർനാഷണൽ മീഡിയാസൊക്കെ നമ്മുടെ ഡൽഹിയിലെ രാജ്യ തലസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്താണ് പോലെ നാണം കൊണ്ട്, ലജ്ജ കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അപമാനം കൊണ്ട് നമ്മുടെയൊക്കെ തല താഴ്ന്നു പോകുന്ന പോലെ ആയിപ്പോയി അക്ഷയ ഇത് കണ്ടപ്പോൾ. കാരണം സങ്കടമാണ് വന്നത്, നമ്മുടെ നാടിന് ഇങ്ങനെയാണോ ലോക രാജ്യങ്ങൾ വിശേഷിപ്പിക്കേണ്ടത്? എന്താണ് വിഷയം? നീറ്റ് പരീക്ഷ, ഒരു ഉന്നത വിദ്യാഭ്യാസ പരീക്ഷയിൽ ഒരു ക്രമക്കേട് നടന്നു. അത് ഒരു തവണയാണോ, രണ്ട് തവണയാണോ? 10-30 ലക്ഷം കൊടുത്തിട്ട് ഒരു ചോദ്യപേപ്പർ വാങ്ങിയിട്ട് കുറേ പേര് ഡോക്ടർമാരാകാൻ പോവാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന വിഷയമല്ലേ? പാവപ്പെട്ട കുട്ടികൾ പഠിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന അവരെ തള്ളുന്നതിന് സമയമല്ലേ? ഇതൊരു വലിയ വിഷയമല്ലേ കുട്ടികളെ ബാധിക്കുന്നത്? അപ്പോൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള തലമുറ പോരാടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു തലമുറ അതിൽ മാറി നിൽക്കരുത്. ദൂരെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് അതിനോട് ഐക്യപ്പെടുക. ഇതിൻ്റെ അർത്ഥം നമ്മൾ ദേശദ്രോഹികളാവുന്നോ ഈ സമരത്തിലെ എല്ലാ അക്രമങ്ങളും വേറെ ആരെങ്കിലും ചെയ്യുന്നതിനോട് പൊരുത്തപ്പെടുന്നു എന്നല്ല. അവരുന്നയിക്കുന്ന വിഷയത്തിൽ ഒരു ന്യായമുണ്ട്. ആ ന്യായത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകമെങ്ങുമുള്ള ഇന്ത്യക്കാരും മലയാളികളും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്ന് നിൽക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല, സിനിമാക്കാരുടെ വ്യത്യാസമില്ല, എല്ലാവരും ഒരു കൊടിക്കൊടി. ഞാൻ കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിലെ ആ ഒരു സമ്മേളനവും സമരമുഖമൊക്കെ കാണുമായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ട്. സിനിമാക്കാരിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇടത് ആശയങ്ങളുള്ളവരുണ്ട്, അവരുടെ കൂടെ വലതാശയങ്ങളിലെ ജോജു ജോർജ് ഉണ്ട്. അങ്ങനെ പലരും ചേർന്ന് ഒരു നദി പോലെ, ഒരു പുഴ പോലെ അത് നീങ്ങുന്ന കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു കോഴ്സിന്, നമ്മുടെ യുവാക്കളുടെ ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്.
0: പിന്നെ പലരും പറയും ഈ കോക്രോച്ച് ജനതാ പാർട്ടി അവരെ പാറ്റകൾ എന്നൊക്കെ വിശേഷിച്ച് അതിശയിപ്പിക്കുന്നവരുണ്ട്. അത് അവർ ആ പേര് ചൂസ് ചെയ്യേണ്ട വന്നതാണ് അല്ലേ? ഈ സിസ്റ്റം കൊണ്ട് അവർ ചൂസ്
1: ചെയ്യുന്നതാണ്. അത് വരാനിടയാക്കിയതാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു, നിങ്ങൾ പാറ്റകളാണ്, ഇങ്ങനെ ഇരുന്ന് ഒരു പണിയെടുക്കാതെ തുറന്നു ജീവിക്കുന്നത്. അപ്പൊ അവർ വിചാരിച്ചു എന്നാ പിന്നെ ആ പേരിൽ തന്നെ ഞങ്ങളുടെ പാർട്ടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ജനനം തന്നെ ഒരു കളിയാക്കലാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടുന്ന് ഇപ്പോ ഒരു ദിവസം കൊണ്ട് മില്യണിലേക്കും പിന്നെ മില്യൺ ഫോളോവേഴ്സ് ആവുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് അത് മാറുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ഒരു ജെൻസി തരംഗം കാണുന്നു, ഇപ്പൊ ഇന്ത്യ ഒട്ടാകെ ഒരു ജെൻസി തരംഗം. അപ്പൊ ജെൻസികള് അപൊളിറ്റിക്കൽ അല്ല, അവർക്ക് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. ജെൻസികള് സോഷ്യലി അവയർ അല്ലാത്ത ആൾക്കാരല്ല, അതായത് അവരവരുടെ താവളം നേടിയിട്ട് അവരവരുടെ ഒരു ലോകത്ത് ജീവിക്കുന്നവരല്ല. അവരവിടെ ജീവിക്കുമ്പോഴും അവരുടെ ഒരു കോണിൽ നമ്മളെല്ലാവരും ഉണ്ടെന്നുള്ള സത്യം നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തെളിഞ്ഞു.
0: അല്ലെ, പിന്നെ വേറൊരു കാര്യമാണ്, നമ്മളെ ഒരു കോപ്പി പേസ്റ്റ് മെസ്സേജ് വെച്ചിട്ട് എന്ത് പറഞ്ഞാലും അതിനെതിരെ നമ്മൾ പറഞ്ഞ, അല്ലെങ്കിൽ ഇതല്ല ജെൻസികളല്ല ശരി, ഇന്നതാണ് ശരി, ഇന്ന ആൾക്ക് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുക. എന്താണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ളൊരു വിവേകമില്ല നമുക്ക്, അല്ലെ അതിനുള്ള കഴിവില്ല നമുക്ക്. നമ്മൾ ചിന്തിക്കുന്നത് മറ്റേ ലയൻ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ എന്ത് വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ, നിങ്ങൾ ചിന്തിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നോക്കി, രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി, എന്തിനാണ് ഈ പ്രശ്നങ്ങളെന്ന് നോക്കി, ഇത്രയധികം ലെജൻസ് അതിന് പിന്തുണയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കില്ലേ?
1: അതെ, തീർച്ചയായിട്ടും. ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തപ്പോഴും ഒരു വ്യക്തി വിളിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞ അതേ ഒരു ബി ജെ പി ചായ്വുള്ള വ്യക്തിയാണ്.
0: കമന്റ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാം, കമന്റ്സ് നിങ്ങൾക്ക് വായിക്കാം, എന്നിട്ട് നിങ്ങൾ പറ അതെന്താണ്, ഞാനത് ആരുടെ പേര് പറയണ്ട,
1: നമ്മളായിട്ടൊന്നും പറയുന്നില്ല, പറ്റുമെങ്കിൽ കാണേണ്ടവരൊക്കെ ഇവിടെ വന്ന് അത് വായിച്ചിട്ട്. ഓ, അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ ഒരു ജെൻസിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് ഈ വിഷയങ്ങളിലൊക്കെ ഭയങ്കര കൺസേൺ ഉണ്ട്. അവനിങ്ങനെ പറയാൻ ഇങ്ങനെ സമരം നടക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന കുട്ടിയാണ്, സമരം നടക്കുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മകന്റെ ആ കൺസേൺ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ആ ഒരു പക്ഷയിലാണ് പിന്നെ അവിടുന്ന് തുടങ്ങുന്നത്, ഇതാ ഇങ്ങനെയാണോ കേരളത്തിൽ പി എസ് സി നടന്നപ്പോൾ എന്ത് പറ്റി, അങ്ങ് ജാർഖണ്ഡിൽ, അങ്ങ് കന്യാകുമാരിയിൽ എന്ത് സംഭവിച്ചു. നമ്മൾ പ്രസന്റിൽ നമ്മുടെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ദയവേ ഇത് നിങ്ങൾ പിന്നിലോട്ടേക്ക് പോകരുത്. നിലവിൽ നമുക്ക് എന്ത് മാറ്റാൻ വേണ്ടി കഴിയും, നിലവിൽ നമുക്ക് ആ യുവാക്കളുടെ ഒപ്പം എങ്ങനെ നിൽക്കാൻ പറ്റും, നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകളെ അഴിമതിയുടെ കറ പുരളാതിരിക്കാൻ നോക്കും, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഡേർട്ടി പൊളിറ്റിക്സ് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കൂ. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. നമ്മൾ ആ ഒരു പ്രൗഡ് മൊമെന്റിൽ, ആ ഒരു പ്രൗഢിയോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടവരാണ്. നോക്കി നമ്മുടെ ആരോഗ്യരംഗം, നോക്കി നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നോക്കി നമ്മുടെ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്, ഏറ്റവും വലിയ മതേതര ജനാധിപത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇങ്ങനെ നിൽക്കേണ്ട നമ്മുടെ തല ഇന്ന് ലോക മാധ്യമങ്ങളുടെ മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മളിപ്പോൾ പ്രൗഡ് ഇന്ത്യൻ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയം. ഇങ്ങനെ സംസാരിക്കുന്നവരെയൊക്കെ നിങ്ങൾ ആൻറ്റി നാഷണലും കൂടി ആക്കിക്കഴിഞ്ഞാൽ സങ്കടം, ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടെന്നല്ല, ഉള്ളിൽ മാത്രമല്ല ഞങ്ങൾക്ക് പുറത്തും സങ്കടമുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരിക്കലും രാജ്യത്തിനെതിരായിട്ട് പറയുന്നതായിട്ട് എടുക്കരുത്. നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാവിക്കും വേണ്ടിയിട്ടാണ്. എന്തായാലും അതിനൊക്കെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി തള്ളിയ ഒരു തലമുറ മുന്നിൽ വരുന്നു എന്ന് പറയുന്നത് ആശ്വാസമാണ്. പൊളിറ്റിക്സിലായാലും നമ്മുടെ സോഷ്യൽ കാര്യത്തിലായാലും കൾച്ചർ സെക്ടറിലായാലും കായിക രംഗത്തായാലും ജെൻസികൾ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത് നല്ലത് തന്നെ.
0: തീർച്ചയായും മനോരമയിലെ വേറൊരു തലക്കെട്ട്, 2029 അധികാരം പിടിക്കുമോ ഇന്ത്യ സഖ്യം? കോക്രോച്ച് പാർട്ടിയിൽ നിന്ന് പുതിയ ശക്തികൾ ഉയർന്നു വന്നേക്കാം. ബംഗാളിലെ ബി ജെ പി തന്ത്രം അപ്രത്യക്ഷം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞതല്ല, ഇതിന്റെ തലക്കെട്ട് വായിച്ചതാണ്.
1: നമുക്കിപ്പോ അങ്ങനെ കൊടുക്കേണ്ടി വരുന്നു, ഓരോ തവണയും നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഇതിന്റെ ചെറുത് മാത്രം അടർത്തി എടുത്തിട്ട്, നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം അടർത്തി എടുത്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്, ആ രീതിയിലേക്ക് പോകുന്നുണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ ഒന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് നല്ല ധൈര്യം, ഞങ്ങൾ നല്ല ഇതുള്ളവരുമാണ്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള ഒരു സമരം നടക്കുന്നു. സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കേന്ദ്രം കുട്ടികളെയും അതുപോലെ കോൺഗ്രസ് ജനതാ പാർട്ടിയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമില്ല, ഞങ്ങൾ എന്തിനാണ് ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ഞങ്ങൾ എന്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നത്? നിഷ്പക്ഷമായിട്ടുള്ള ഒരു വേദിയിൽ നിങ്ങൾ ചർച്ച വെച്ചിട്ട് ഞങ്ങൾ വരാം, ഇതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമല്ലേ? അക്ഷയ് പറയാണ് അക്ഷയുടെ വീട്ടിൽ വന്നാലേ ഈ ചർച്ച നടക്കുമെന്ന്. ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ വന്നാൽ ഇല്ല, നമുക്ക് രണ്ടുപേർക്ക് അമിക്കബിളായിട്ടുള്ള ഒരു സ്ഥലം വയ്ക്കാം, എന്നിട്ട് ചർച്ച ചെയ്യാം. ചിലപ്പോൾ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകാം, ചിലപ്പോൾ ചർച്ച പരാജയപ്പെട്ടേക്കാം. കുട്ടികളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർക്കാവുന്ന, ഇപ്പോൾ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് തീർക്കാവുന്നതാണ്. ഇനിയും വഷളാക്കി, ഇനിയും നമ്മുടെ രാജ്യ തലസ്ഥാനം, നമ്മുടെ തെരുവുകളും കുട്ടികളുടെ ചോര കൊണ്ട് മുങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ആ സമരം അവസാനിക്കട്ടെ. അത് നല്ല രീതിയിൽ അവർ ഉന്നയിച്ച ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട്.
0: തീർച്ചയായും. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അദ്ദേഹം വീഡിയോയിൽ വന്നത് ജിൻസി സ്റ്റൈലായിരുന്നു.
1: അതെ, രാത്രി അതാണ് ഇവർ രാഹുൽ ഗാന്ധി കളിയാക്കുന്നുണ്ട്. പാതിരാത്രി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, അതിന് അഭിജിത് ദീപിക്കയുടെ മറുപടി മതിലില്ലാത്ത വീടിന്റെ ഗേറ്റ് പൂട്ടുന്ന പോലെ രാത്രി വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പോയല്ലോ. പക്ഷെ എന്തായാലും പ്രധാനമന്ത്രി ഈ വിഷയത്തെ കാര്യമായിട്ട് കാണുന്നുണ്ട്, നമുക്ക് ഇന്നലെ തൊട്ട് മനസ്സിലായി. അതായത് ഈ നീറ്റിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിവേഗ കോടതികൾ സ്ഥാപിക്കും, അത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അത് പാസ്സാക്കിയെടുക്കും. വർഷകാല സമ്മേളനം നടക്കുകയാണ്, അതിൽ തന്നെ പാസ്സാക്കിയെടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ സമരം കേന്ദ്ര സർക്കാരിനെ ഒന്ന് പിടിച്ചു വലച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമാണ് പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യത്തിൽ. പക്ഷേ അതിൻ്റെ കൂടെ പ്രധാനമന്ത്രിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞെങ്കിൽ ഈ സമരം ഇന്ന് തീരുമായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഒരാഴ്ച വാക്കിൽ തീരാവുന്ന
0: പ്രശ്നമല്ല അത്, നിങ്ങൾ ജനങ്ങൾക്ക് ഒപ്പമാണ് കാണിക്കുന്നതാണ്, ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അത്
1: താഴ്ന്നെടുത്ത വിള രണ്ടുണ്ടെന്നാണ് പറഞ്ഞത്, ചില താഴ്ന്നു കൊടുത്താൽ നല്ലതാണ്.
0: പ്രസ്താവന ഇത് മുഴുവൻ കഴിഞ്ഞു, സത്യം പറഞ്ഞാൽ അവര് തന്നെ ഇതിന് മൈലേജ് എടുത്തേനെ. ഇന്നലെ രാത്രി
1: അല്ലേ അത് കിട്ടിയ നേതാവ്, ഇനി പിന്നെ മുന്നോട്ടൊന്നുമില്ല,
0: ബാക്കി ആർക്കും മിണ്ടേണ്ട അവസരമില്ലല്ലോ പിന്നെ വേറെ ഒന്നും.
1: ശരിക്കും പൊളിറ്റിക്കൽ മൈലേജ് കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിനും പ്രതിപക്ഷത്തിനും പോകുന്നു. ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്കോ ഒരു സാമൂഹ്യ പ്രസ്ഥാനം എന്ന രീതിയിലേക്കോ കോൺഗ്രസ് ജനതാ പാർട്ടിക്കും കിട്ടുന്ന മൈലേജ് ഒക്കെ വലിയത്. കാരണം ജനം മുഴുവനും ഇപ്പോൾ അതിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, ഇപ്പൊ എന്റെ വീട്ടിൽ മൂന്ന് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ആ സമരത്തിന് അങ്ങനെ ചെയ്ത് ശരിയായില്ല. അവർ ചോദിക്കുന്നത് ഇനി ന്യായമായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട്, കാരണം ഈ സി ജെ പിക്ക് വ്യക്തമായിട്ട് ഒരു രാഷ്ട്രീയം ഇല്ല, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അഭിനിവേശം ഇല്ല, അവരൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മൈലേജ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ പ്രതിപക്ഷം കോൺഗ്രസ് അതിലൊരു ഒരു ഒരു ഒരു എഡ്ജ് എടുക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാകും. അപ്പം അത് പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിലും ബി ജെ പിക്ക് ഇത് കേന്ദ്ര സർക്കാരിനെതിരാണ്, സാമൂഹ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരാണ്. എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പ്രശ്നം പരിഹരിക്കട്ടെ. സോനം വാങ്ങിച്ചുക്ക് എന്തായാലും നിരാഹാരം, അദ്ദേഹം എനിക്കൊന്ന് കുട്ടികൾക്കെതിരെ കേസെടുക്കൂല, അങ്ങനെ ന്യായമായിട്ടുള്ള ചില ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ടെന്ന്
0: തോന്നുന്നു. സൽമാൻ ഖാനും കഴിഞ്ഞ ദിവസം അതിനെതിരെ പ്രതികരിച്ചു, താങ്കൾ വീട്ടിലേക്ക് പോകും, ഞാൻ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൊട്ടസ്റ്റ് നമുക്ക് അവസാനിപ്പിക്കാം, എല്ലാം ശരിയാകട്ടെ എന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ മറ്റുമായിരുന്നു അദ്ദേഹം കുറിച്ചിരുന്നത്.
1: ഇന്നലെ അവിടെ എത്തിയ ഭക്ഷണ സാധനങ്ങളിൽ ചോദിക്കുന്നുണ്ട് ചില റിപ്പോർട്ടർമാർ, ഇത് എവിടെ നിന്ന് വന്ന, കേരളത്തിൽ നിന്നൊരു ലക്ഷ്മി പ്രിയ, അങ്ങനെ ഓരോരുത്തർ അയച്ച് പേരില്ലാത്ത, നമ്മുടെ ദുബായിൽ നിന്ന് ഗൾഫിൽ നിന്ന് അയച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഭക്ഷണങ്ങൾ അവിടെ നിരന്തരം ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടികൾക്കാർക്കും യുവാക്കൾക്കാർക്കും ഒരു പിന്നെ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആ ഒരു സമരത്തിനെ വളരെ അവർ ചെയ്യുന്നുണ്ടല്ലേ, ഓരോരുത്തർക്ക് വെള്ളം കൊടുത്ത് ആവശ്യത്തിൽ, ഓരോരുത്തർക്ക് ഓരോ വോളണ്ടിയേഴ്സ് ആയിട്ട് തന്നെ ഉണ്ട്. എത്ര ഞാൻ വിചാരിച്ച ഇവർ അലസരായിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ നാട് മുഴുവൻ, ലോകം മുഴുവൻ ജെൻസികളെ ഇങ്ങനെ എതിരാകുമ്പോൾ ഇവരാണോ നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക്
0: തോന്നിപ്പോയി അവർക്ക് അധികാര മോഹങ്ങളില്ല, അവർക്കെല്ലാം അറിയാം, അവർക്കെല്ലാം അറിയാമെന്നില്ല, അവർ ഇത്രയും സംസാരിക്കില്ല,
1: പൊളിറ്റിക്കൽ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്.
0: അപ്പൊ അവർക്ക് അവർ വെൽ സ്റ്റഡീഡ് ആണ്, അവര് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൂന്ന് ജനറേഷന് മുന്നത്തെ ഒരാൾക്കാരുടെ സൗമ്യത, ജീവിതം എന്താണ്, ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത് വന്നവരൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ലോകം ഇത്രയേ ഉള്ളൂ. അതിനകത്ത് അത് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ചെറുതാണെന്ന് അറിയാൻ
1: വേണ്ടി. നമ്മൾ ജീവിതം പഠിക്കില്ല, അപ്പൊ നമ്മൾ ഒന്നും അല്ല എന്നുള്ള തോന്നല്. ഇത്രയേ ഉള്ളൂ, അങ്ങനെ വേണം. അത് ജെൻസിയുടെ ലൈഫും
0: അത് തന്നെയാണ് അവർ അത് കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഞാനൊരു ടാക്സി ഡ്രൈവറിന്റെ വീഡിയോ കണ്ടായിരുന്നു. അദ്ദേഹം ഒരാളെ കൊണ്ട് ടാക്സി ഇതിൽ പോകായിരുന്നു. ഡൽഹി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്കാണ് ജന്തർ മന്ദർ ഏരിയയിൽ ഇപ്പം നടക്കുന്നത്. 5 കിലോമീറ്റർ പോകാൻ 25 മിനിറ്റ് ആണ് കഴിഞ്ഞ ദിവസം. 25 മിനിറ്റിൽ ചെല്ലില്ല, കാണിക്കുന്നത് മാത്രമാണ്. അപ്പൊ അത്രയും വലിയൊരു ട്രാഫിക് ബ്ലോക്കിനാണ്, അത്രയും വലിയ ഒരു സംഭവമാണ് ജെൻസുകൾ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: 10,000 പേർക്ക് കൂടി വന്നാൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് 50,000 പേര് എത്തുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. എന്നിട്ടും ഇപ്പോഴും ട്രെയിനുകളിലും ബസ്സിലുമായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സമരത്തിന് ഐക്യതായിട്ട്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം തൊട്ടിട്ട് അങ്ങോട്ടുള്ള എല്ലാ ട്രെയിനുകളും ഫുൾ ബുക്ക്ഡ് ആണ്. കാരണം ഇങ്ങനെ കിട്ടാത്തവര് ജനറലിലും സാധാരണ കമ്പാർട്ട്മെന്റിലൊക്കെ കയറി കയറി അങ്ങ് എങ്ങനെയായാലും അവർക്ക് അവിടെ എത്തണം. ഈ സമരത്തിന് ഐക്യതാണ് എല്ലാ മക്കളെയും വീട്ടിൽ നിന്ന് വിടുകയും ചെയ്യുന്നത്. ഇപ്പൊ എന്നോട് തന്നെ രാവിലെ എന്റെ മകൻ ചോദിച്ചു 11 വയസ്സായിട്ടില്ലേ ഡൽഹിയിലേക്ക് പോവാമോ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല കുട്ടികൾക്ക് അവിടെ
0: പോവാറായിട്ടില്ല.
1: പക്ഷേ കുട്ടികളെ അമ്മമാരുണ്ടെങ്കിൽ കുട്ടികളെ എടുത്തിട്ട് വെച്ച് നിൽക്കുന്ന അമ്മമാരുടെ ചിത്രമാണ് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അത് ജെൻസിയും കഴിഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ്, അവരും ഈ നമ്മുടെ നാടിന്റെ കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാണ്. അങ്ങനെ വരട്ടെ, അതാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറയില്ല, ബോർഡാണേ പറയുള്ളൂ. എന്തായാലും ഇന്ത്യക്ക് തല്ലും തലോടലും. അടിമപ്പണിക്കെതിരെ തീരുവ യുദ്ധം പ്രഖ്യാപിച്ച് ട്രംപ് വെടിനിർത്തൽ തള്ളി, ഇറാൻ തകർച്ചയിലേക്ക് ഓഹരി സ്വർണം. നമ്മുടെ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെ ഐക്യരാഷ്ട്രസഭ വിലയിരുത്തിയത് ആശങ്കാജനകം. ആ ഒരു വാക്ക് തന്നെ നമ്മുടെ യു എൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള രീതിയിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം നീങ്ങുകയാണ്, സ്റ്റെൽത്ത് ബോംബുകളൊക്കെ ഇടും എന്ന രീതിയിൽ ട്രംപിന്റെ ഒരു ഭീഷണി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സൈനിക താവളങ്ങളും ഗൾഫിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മറുപടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു പോംവഴി എന്നാണ് ആലോചിക്കുന്നത്. ലോകത്ത് മുഴുവൻ നമ്മുടെ ഇന്ത്യയിലൊക്കെ ജെൻസികൾ ഇതിനു മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ നേതാക്കൾക്കിടയിൽ ഒരു ജെൻസി തരംഗം ഉണ്ടായിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഒരു പോംവഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോവാണ്.
0: അല്ല, ആക്ച്വലി ഓഹരി വൻ തകർച്ചയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വർണമാണെങ്കിലും ബാക്കി എന്താണെങ്കിലും ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരുന്ന സമയത്താണ് വീണ്ടും ആഞ്ഞടിച്ച് ഒരു തിരമാല പോലെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ, കാരണം ഇത് പെട്ടെന്ന് തന്നെ അവസാനിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തമിട്ട് പോകുന്ന കേസുകളാണ്.
1: 85 ക്രൂഡ് ഓയിൽ, അതിപ്പോ 100 ഡോളറിന് 100 കടന്ന ക്രൂഡ് ഓയിൽ. ഓഹരിക്ക് തകർച്ചപ്പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $85 താഴെ എത്തിയിരുന്നു ബ്രെൻഡ് ക്രൂഡ് ഓയിലിന് ഒരു സമയത്ത് വില. യുദ്ധമൊക്കെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ അവിടുന്ന് 85 എന്നാണ് ഇപ്പോൾ $100 മുകളിലേക്ക് ക്രൂഡ് ഓയിൽ വില.
0: പ്രശ്നം വരാൻ പോകുന്ന ഇപ്പൊ ഇനി 1st ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ പെട്രോൾ ഡീസൽ വിലകൾ എല്ലാം തന്നെ കുതിച്ചുപോയതും സാധനങ്ങളുടെ വില കൂടും. ഗ്യാസിന് വീണ്ടും എന്താണ് വരാൻ പോകുന്ന ക്ഷാമം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ കുഞ്ഞുകളിയല്ല സത്യം പറഞ്ഞാൽ. ഇത്
1: ശരിക്കും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് എല്ലാം വരുന്നത്. നല്ല വാർത്തകൾ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി നോക്കി പോകുമ്പോഴും നല്ല വാർത്തകളൊന്നും നമ്മുടെ ഇത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു വാർത്ത വരുന്നത് വന്ദേ മാതരം തടസ്സപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റം. രാജ്യസഭയിൽ അമിത്ഷാ ഇന്ന് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ദേശീയ ഗീതങ്ങളെ നമ്മുടെ ദേശീയമായിട്ടുള്ള എന്ത് സംഭവങ്ങളെയും അപമാനിക്കുന്ന രീതിയിലേക്ക് പോയാൽ അത് ക്രിമിനൽ കുറ്റം. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആലപിക്കുന്നത്, തടസ്സപ്പെടുത്തുന്നതോ അപമാനിക്കുന്നതോ 3 വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇത് സംബന്ധിച്ച ഭേദഗതി ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവതരിപ്പിക്കും. വന്ദേമാതരം പാടുന്നത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ 3 വരെ തടവ് ശിക്ഷ. നിലവിൽ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനോ അവഹേളിക്കുന്നതിനോ എതിരെയുള്ള നിയമത്തിലാണ് ഭേദഗതി വരുന്നത്. ജനഗണമനയുടെ കൂടെ വന്ദേമാതരത്തെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അത് ക്രിമിനൽ കുറ്റമാക്കാൻ വേണ്ടി പോവുകയാണ്.
0: കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടാണ്, എത്രത്തോളം സത്യം അറിയില്ല, ഈ ജെൻസികൾ ചെയ്ത അവരുടെ ഒരു ബുദ്ധി എന്നാണ് പറഞ്ഞത്. അതായത് അവരെ അടിക്കാനായിട്ട് പോലീസുകാരെല്ലാം കൂടെ വട്ടം കൂടി സമയം, ആ സമയത്ത് ഒരു നാഷണൽ ആന്തം പാടി
1: അതേപോലെ അടിക്കാൻ പോകുമ്പോ ഈ ജെൻസികളുടെ ഒരു സ്റ്റൈലല്ല, ഒരു പൂക്കിയ സ്റ്റൈലാണല്ലോ. അപ്പൊ പോലീസുകാരനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ദീസ് ആർ മൈ പ്രൈവറ്റ് പാർട്സ് എന്ന് പാടുന്നു. അത് വേറെ ഇങ്ങനെ ഗൗരവകരമായിട്ടുള്ള ഒരു മൂഡിന് എത്ര പെട്ടെന്നാണ് നമ്മുടെ ജെൻസികൾ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്.
0: വേറൊരു കുട്ടി ഭക്ഷണം വെച്ചിട്ട് പോലീസുകാരോട് ദാദാ ഇത് വേണം, ഇത് അവര് ആളുകളാണ്.
1: സമരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കണ്ട സമരം എന്താ, രൂക്ഷമായ സമരം. അങ്ങോട്ട് നോക്കില്ല, പോലീസുകാർ അടിക്കും ഇടിക്കും, പിന്നെ അവർ ശത്രുക്കളായി. പക്ഷെ ഇവിടുത്തെ സമരത്തിൽ അടിച്ച പോലീസുകാരന് വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന ജെൻസികളെ കാണാൻ എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണ് നമ്മുടെ ജെൻസികളെ കുറിച്ച്. എന്തായാലും പ്രിയദർശിനിയിലേക്ക് നമ്മൾ ഒന്നുകൂടി പോവാണ്. പ്രിയദർശിനി സൗജന്യ യാത്ര, പുരുഷനെ സ്ത്രീയാക്കി വെട്ടിപ്പ് നടത്തിയ ചില കണ്ടക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിന്നാണ് കേട്ടോ വാർത്ത. കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള പ്രിയദർശിനി സർവീസുകളിൽ ചിലയിടങ്ങളിൽ സാമ്പത്തിക വെട്ടിപ്പ്. വനിതാ യാത്രക്കാർക്കുള്ള 0 ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്ക് നൽകിയിട്ടാണ് വെട്ടിപ്പ്. ഇങ്ങനെയൊക്കെയാണ് ഈ വെട്ടിപ്പ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇവരിൽ നിന്ന് ഈടാക്കുന്ന പണം ജീവനക്കാരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു. ചില സംഭവങ്ങളിൽ യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം തുടങ്ങി. പരാതി പിൻവലിപ്പിക്കാനും രാഷ്ട്രീയ ഇടപെടലിലൂടെ ഒത്തുതീർപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആണിനെ പെണ്ണാക്കിക്കൊണ്ടുള്ള ചില തട്ടിപ്പുകൾ നമ്മുടെ കണ്ടക്ടർമാർ KSRTC ബസ്സിൽ നടത്തുന്നു. ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, എത്ര നിങ്ങൾ കട്ട് കഴിഞ്ഞാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയെന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പണം നമുക്ക് വേണ്ടെന്ന് വിചാരിച്ച പോലെ.
0: തീർച്ചയായിട്ടും അല്ല, ഈ നമ്മുടെ നാട്ടില് പലപ്പോഴും ഈ പേര് മാറ്റലും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മളൊരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പൊളിച്ചെടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ എല്ലാ ബസ്സിനും സത്യം പറഞ്ഞാൽ CCTV വേണം, എല്ലാ ബസ്സിനും വേണം. നമ്മുടെ സുരക്ഷയ്ക്കും നല്ലതാണ്, ഇതുപോലെയുള്ള ക്രമക്കേടുകൾ തടയാനും നല്ലതാണ്, വണ്ടി എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ അറിയാനും നല്ലതാണ്.
1: ഇപ്പൊ നമ്മുടെ റോഡുകളിലും പിന്നെ വീടുകളിലും കടകളിലും ഈ CCTV ഉള്ളതുകൊണ്ട് തന്നെ പല അപകടങ്ങളുടെയും നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ബൈക്കുകാരൻ വന്നിട്ട് വട്ടം ചാടി കഴിഞ്ഞാൽ ബൈക്കുകാരനെ കാറുകാരനെ ഇടിച്ചു അവനെ ഇതാക്കി, അതായത് വലിയ വണ്ടിക്കാരൻ എപ്പോഴും ചെറിയ വണ്ടിക്കാരൻ മേലെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ CCTVയും നമ്മുടെ വണ്ടിയിലെ ഡാഷ് ക്യാമോ അതൊക്കെ ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടത്തിന്റെ എല്ലാവിധം എങ്ങനെ ഇവർ വന്നു എങ്ങനെ റോങ് സൈഡ് കയറി എന്നുള്ള ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് പുതിയ കാലത്തിന്റെ ഒരു വലിയ വിപ്ലവമായിരിക്കും CCTV എന്ന് പറയുന്നത്.
0: നമ്മുടെ ADGP AR അജിത് കുമാറിന് സസ്പെൻഷൻ,
1: യെസ്, MR അജിത് കുമാറിനെ ഇന്നലെ വൈകിട്ട് സസ്പെൻഡ് ചെയ്തു. നമ്മുടെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ആ രക്ഷാപ്രവർത്തന കേസ് ആ റിപ്പോർട്ട് അട്ടിമറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ. ഒന്ന് ആലോചിച്ചു, ഈ 31st DGP ആയിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഒരു വ്യക്തിയാണ് ADGP MR അജിത് കുമാർ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോഴത്തെ UDF സർക്കാർ കുറച്ച് പതുക്കെ പതുക്കെ ആക്കി വെച്ചായിരുന്നു, പക്ഷേ ഭയങ്കര സമ്മർദ്ദം വന്നു നടപടി എടുക്കണം. പക്ഷെ എന്താണെന്നറിഞ്ഞാൽ MR അജിത് കുമാർ നിയമ നടപടിക്ക് കൂടി പോവാണ്, ട്രൈബ്യൂണലിനെ സമീപിക്കും എന്തിനാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുത്തതെന്ന് കാട്ടിയിട്ട്. അപ്പൊ ഒരു നിയമ പ്രശ്നത്തിലേക്ക് ADGP MR അജിത് കുമാറിന്റെ ആ വിഷയം പോവാൻ പോവാണ്. അതുപോലെ കേരളത്തിൽ KPCC അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ ഡൽഹിയിലും കേരളത്തിലുമായിട്ട് നടക്കുന്നതാണ് രാഷ്ട്രീയ വാർത്തകൾ. പിന്നെ ഒന്ന്, നമ്മുടെ ആ ഒരു ഫോൺ വിളിച്ചിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കാന്നൊക്കെ പറഞ്ഞു, 3 crore rupees മന്ത്രിസ്ഥാനം വാഗ്ദാനം. പ്രതികൾ വിളിച്ചത് കളഞ്ഞു കിട്ടിയ ഫോണും സിമ്മും ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അപ്ഡേഷൻ വാർത്ത വന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി MP സെക്രട്ടറി എന്ന വ്യാജേന വിദ്യാ ബാലകൃഷ്ണൻ MLA മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് 3 crore rupees തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ വിളിക്കാൻ ഉപയോഗിച്ചത് കളഞ്ഞു കിട്ടിയ ഫോണും സിമ്മും. ഈ പ്രതിയായിട്ടുള്ള ഗൗരവ്, നിതിൻ കുമാർ, അവരെ ഡൽഹി UP അതിർത്തിയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. അവരാണ് പറഞ്ഞത് കളഞ്ഞു കിട്ടിയ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ ആലോചിക്കായിരുന്നു 3 crore കൊടുത്തിട്ട് ഒരു മന്ത്രിസ്ഥാനം, അപ്പോൾ ആർക്കെങ്കിലും ഒരു 3 crore ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് ഇത് ശരിയാണെങ്കിൽ 3 crore ഒരു മന്ത്രിസ്ഥാനം, അപ്പൊ ആ മന്ത്രിസ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ എത്ര അതിലും എത്ര കോടികൾ ഉണ്ടാക്കാമെന്നുള്ളതുകൊണ്ടാണല്ലോ ആ കോടി വാഗ്ദാനം ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും എന്താണെങ്കിലും നമ്മുടെ ഈ കോടികളിലൊക്കെ കണക്ക് പറയുമ്പോൾ നമ്മുടെ ജനനായകൻ തമിഴ്നാട്ടിൽ വൻ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു NGR ശേഷം വിജയ് എന്നാണ് തലക്കെട്ട് പോലും വരുന്നത്. 5 decades ശേഷം തമിഴകത്ത് ചരിത്രം സൃഷ്ടിച്ച ജനനായകൻ എന്നാണ് പറയുന്നത്. ഈ ജനഗായൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വൻ രീതിയിൽ കേരളത്തിലും ഉണ്ട് കേട്ടോ, അതിന്റെ അലയടിക്കൽ കേരളത്തിലും.
1: വിജയ് ഫാൻസ് വലിയ രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ. പിന്നെ ദുബായിലും നമ്മുടെ സ്ക്രീനിങ്ങും ഇന്നലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നോ നമ്മളൊക്കെ കാണുന്നവരൊക്കെ?
0: ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ ജനനായകൻ തിയേറ്ററിലെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് അതിന്റെ അവസാനം വന്നിരുന്ന 2 minutes വീഡിയോ
1: കണ്ണു നിറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
0: എന്ന് പറയുന്ന ഒരു താരത്തിന്റെ ഇനി ഉണ്ടോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ്. അല്ല, ഒരു പക്ഷെ അദ്ദേഹത്തിന് അഭിനയിച്ചേക്കാം, അത് ഡിപ്പെൻസ് ആണ് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം. പക്ഷെ ഫോർ നൗ ഒരു ചെറിയൊരു പോസ് ആണ് വന്നിരിക്കുന്നത്. ജനനായകനിലെ വിജയ് നേടിയ വിജയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 275 crore എന്നുള്ളൊരു കാര്യം കൂടെ പുള്ളിയിൽ വന്നിട്ടുണ്ട്.
1: യെസ്, എന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു നടൻ എന്ന രീതിയിൽ ഒരു മാസ് മസാല പടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വിജയനെ ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹം തമിഴ്നാട് പൊളിറ്റിക്സിൽ വരുന്നു, തമിഴ്നാടിന്റെ CM ആയിട്ട് വരുന്നു, ഇതൊന്നും നമ്മൾ ചിന്തിക്കാത്ത. പക്ഷെ വിജയ്ക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ജെൻസികളുടെ മനസ്സിനെ കുറിച്ച് അല്ലെ. എനിക്ക് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജെൻസികളെ ഏറ്റവും അടുത്തറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം വിജയ് എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമ ഓറ എങ്ങനെ ജെൻസികളിലൂടെ പൊളിറ്റിക്സ് ആക്കി മാറ്റിയിട്ട് എങ്ങനെ CM കസേരയിലേക്ക് ഇരുത്താമെന്ന് വളരെ നല്ല രീതിയിൽ തെളിയിച്ചൊരു വ്യക്തിയാണ്. എന്തായാലും തമിഴ്നാടിന്റെ CM ആണ് ജോസഫ് വിജയ് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ അദ്ദേഹം സിനിമാ ജീവിതം അവസാനിപ്പിച്ച അവസാനത്തെ സിനിമ എന്ന ഒരു ഇമോഷണൽ കണക്ട് കൂടിയുണ്ട്. പക്ഷെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും അദ്ദേഹം സിനിമയിലേക്കൊക്കെ വരുന്ന നമുക്ക്, അതായത് ഒരു ഭയങ്കര ക്യാരക്ടർ റോള് ചെയ്യുന്ന ഒരു മെച്യൂരിറ്റിയിലെ റോള് ചെയ്യുന്ന ഒരു ഒരു നാഷണൽ അവാർഡിലേക്കൊക്കെ പോകുന്ന ഒരു വലിയ നടനായിട്ട് വിജയിനെ വരും കാലത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും. കാരണം ചിലരുടെ ഈ തിരയിലെ ഒരു ഒരു അഭിനയം എന്ന് പറയുന്നത് അതങ്ങ് പൂർണ്ണമായിട്ടും പോകുമ്പോൾ ഒരു സങ്കടം ഇല്ലേ. പക്ഷെ അത് സിനിമ നിർത്തുന്നു പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു.
0: അത് നമ്മൾ കണ്ടു വളർന്നേക്കുന്ന ആര് അഭിനയം നിർത്തി കഴിഞ്ഞാലും നമുക്ക് അത് വിഷമം.
1: കളി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമമുണ്ട്. ലിയോണൽ മെസ്സി ഇനി ഇല്ല, കളി കളിക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആരാധകരല്ലാതെ ഇരുന്നിട്ട് നമുക്ക് എത്ര സങ്കടമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖർ, ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ അത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ സങ്കടമാണ്.
0: തീർച്ചയായിട്ടും. നമ്മുടെ വീണ്ടും നമ്മുടെ പാസ്പോർട്ടിന്റെ കാര്യം കൂടൊന്ന് പറയണം. അത് എവിടെയൊക്കെയാണ് സെന്റേഴ്സ്? എല്ലായിടത്തും അൽഹിന്ദിന്റെ ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം
1: 16 സൈറ്റിൽ പോയി തന്നെ എല്ലാം കൊടുക്കുന്നുണ്ട്.
0: 16 സെന്റേഴ്സ് നിങ്ങൾക്ക് അൽഹിന്ദിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇവിടൊക്കെ തന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ സേവനങ്ങൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്.
1: ഇനി അറിയാത്തവർക്ക് ഏറ്റവും വലിയത് ദുബായിലെ ഏറ്റവും വലിയ സെന്റർ എന്ന് പറയുന്നത് UW മോളാണ്. നമ്മുടെ ദുബായ് മങ്കോളിലുള്ള UW മോളാണ് ഏറ്റവും വലിയ സേവനം നമുക്ക് വരുന്നത്. എത്രത്തോളം 75 കൗണ്ടറുകൾ തന്നെയുണ്ട്, അതാണ് ഏറ്റവും വലുത്. പിന്നെ അവിടെ വരുന്നത് എന്ന് വെച്ചാൽ അൽഹിന്ദിന്റെ DIP ഒരു സെന്ററും കൂടിയുണ്ട് അബുദാബി അങ്ങറ്റത്ത്. അബുദാബിയിൽ 6 സെന്ററിലുണ്ട് കേട്ടോ. അൽദനയുണ്ട്, റീം ഐലൻഡ് ഉണ്ട്, മൊസഫ, മദീന സയ്ദ്, ഗയാത്തി, അലൈൻ, ഷാർജയിൽ അൽമജാസും റോളി ആയിട്ടുണ്ട്. നോർത്തൺ എമിറേറ്റ്സിലും 6 സെന്ററുകൾ കൊടുത്തിട്ടുണ്ട്. അജ്മാനിലുണ്ട്, അൽജർഫ് ഉണ്ട്, ഫിജറയിൽ അൽഫസീലുണ്ട്, ഉമ്മൽക്കൊയിനിൽ അൽറംലയുണ്ട്, കൊർഫക്കാനിൽ ഷെയ്ഖ് ഖാലിദ് റോഡ് ഉണ്ട്, കൽബ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ ഉണ്ട്, റാസൽ കൈമയിൽ അൽ മംറൂൺ റോഡ്, ഇതിലെല്ലാ സ്ഥലത്തും കൂടിയുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം കോൺസുലേറ്റിൽ നിന്ന് കോൺസുൽ ജനറൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഷാർജയിൽ അംബാസിഡർ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം എല്ലാം വിലയിരുത്തിയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്.
0: ഞാൻ കഴിഞ്ഞ ദിവസം മങ്കോളിൽ അൽഹിന്ദിന്റെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, ക്യുസൈസിൽ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള, അതായത് നേരത്തെ എവിടെയൊക്കെയാണോ ഇതിന്റെ സേവനങ്ങൾ ഉള്ളത് അവിടെ തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി അവർ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ UW മോളിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്.
1: പിന്നെ വജുമാനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മെട്രോ ഉണ്ട്, നടന്നിട്ട് പോകാം നമുക്ക്. അവിടുന്ന്
0: സൗകര്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻസിലാണ് ഇപ്പോൾ ഉള്ളത്.
1: അവിടെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. എന്തെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, എന്തുകൊണ്ടും ഒരു നല്ല സൗകര്യമാണ് UW മോളിൽ ഒരുക്കിയിരിക്കുന്നത്.
0: അപ്പൊ അതിന്റെ ഉള്ള ഒരു ഉത്തരവാണ് എല്ലാവർക്കും നമ്മളിപ്പോ തരുന്നത്. ജൂലൈ 22 തൊട്ട് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ തോട്ടെ, അപ്പൊ നിങ്ങൾ ആർക്കൊക്കെയാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവരൊക്കെ തന്നെ പോവാ എന്നുള്ള, എനിക്കൊന്ന് വോക്കിൻസ് ഉണ്ടെന്ന് തോന്നുന്നു.
1: വോക്കിൻ ഉള്ളത് ആർക്കെന്നറിയോ? മുതിർന്ന പൗരന്മാരിൽ 60 above തത്കാലുണ്ട്, അതുപോലെ ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്കുള്ള അവർക്കുള്ള എമർജൻസി, അതെല്ലാം നമുക്ക് വോക്കിൻ ആയിട്ട് നമ്മളവിടെ പോയിട്ട് നേരെ പറഞ്ഞാൽ മതി. ഇതാണ് ഞാൻ മുതിർന്ന പൗരനാണ്, കുഞ്ഞുങ്ങളുള്ളവരെ എനിക്കൊന്ന് അപ്പൊ തന്നെ കയറ്റി വിടുന്ന ആ രീതിയിലേക്ക് തന്നെ. നമ്മുടെ ഇവിടുത്തെ ആ ഒരു സർവീസ് കാണുമ്പോൾ ഞാൻ അൽഹിന്ദിന്റെ കഴിഞ്ഞ ഓഫീസിൽ പോയിരുന്നു. നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ എല്ലാം ചിരിക്കുന്ന മുഖങ്ങളോടുകൂടി, സ്നേഹത്തോടുകൂടി ഓരോ ആപ്ലിക്കേഷനും സ്വീകരിച്ചിട്ട് നല്ല രീതിയിൽ
0: കൊടുക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാല് അവർക്ക് ഇല്ല, അവരിൽ നിന്ന് ആ ഒരു നിയമനം മാറ്റിയ സ്ഥിതിക്ക് അവര് എന്ത് ചെയ്യുമെന്നായിരിക്കും നമ്മുടെ ഇത്രയും പേരെ റിക്രൂട്ട് ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ആ നിയമനം വരുന്ന സമയത്ത് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ
1: ജൂലൈ 1 മുതൽ ഓപ്പൺ ആവാൻ ശമ്പളം കൊടുക്കണം. മാത്രല്ല അനിശ്ചിതത്വമാണ്, കാരണം റീടെൻഡറിന് ഓർഡർ ഇട്ടു, ഡൽഹി ഹൈക്കോടതി ഓർഡർ ഇട്ടു, സുപ്രീം കോടതിയും പറഞ്ഞു 3 മാസത്തിനുള്ളിൽ എല്ലാം നടപ്പാക്കി കൊടുക്കുന്നു. എനിക്കൊന്ന് ഈ 3 മാസം എന്ന് പറഞ്ഞാൽ അൽഹിന്ദിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല പീരീഡ് ആയിരിക്കും. ഏറ്റവും മികച്ച സേവനം അവരെ കൊടുക്കുക, ഏറ്റവും ചെറിയ പൈസയ്ക്ക് കൊടുക്കുക. വളരെ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാല് സുപ്രീം കോടതികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു പൾസ് എപ്പോഴും അറിയാനും കൂടി ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ ടെൻഡർ നടപടി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നിയമവും സാങ്കേതികത്വത്തിലൊക്കെ കുരുങ്ങിയിട്ട് അൽഹിന്ദിനത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നഷ്ടം നമ്മളെ പോലുള്ള പ്രവാസി ഇന്ത്യക്കാർക്ക് മാത്രമായിരിക്കും.
0: പാസ്പോർട്ടിന്റെ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി ഒന്ന് സോൾവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വേഗം തന്നെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതാണ്.
1: നമ്മൾ ഇന്നത്തെ ദിവസം പറയാൻ വിട്ടുപോവാത്ത ഒരു വാർത്ത, വിട അറിവിന്റെ വിളക്കിന് വിജ്ഞാനവും വിനയവും ഒത്തിണങ്ങിയ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ കുറിച്ച് പറയണം. അന്തരിച്ച പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ വിദേശങ്ങളിലും സുപ്രധാന സമിതികളിലും നിർണായക സാന്നിധ്യം അറിയിച്ച പണ്ഡിതനായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും ഒട്ടേറെ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച വ്യക്തി, ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് ഒട്ടേറെ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആലിക്കുട്ടി മുസ്ലിയാർ നിലവിൽ മുസ്ലിം വേൾഡ് ലീഗിലെ ഇസ്ലാമിക് ഫിഖ് കൗൺസിൽ അംഗമാണ്. 1978 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് രൂപീകരണ കമ്മിറ്റിയിൽ അംഗമായ ഒരു വ്യക്തി കൂടിയാണ് വിട പറഞ്ഞു പോയത്. വിട അറിവിന്റെ വിളക്കിന് എന്ന തലക്കെട്ടിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ ആലിക്കുട്ടി മുസ്ലിയാറുടെ സന്തത സഹചാരിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശി കാർത്തിക് മതവും ദേശവും ഭാഷയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ഹൃദയബന്ധത്തെക്കുറിച്ചുള്ള നല്ല കഥയും നമ്മുടെ പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആലിക്കുട്ടി മുസ്ലിയാർക്ക് വിട.
0: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ ഇന്ന് പത്രത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുവിധം വാർത്തകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ബാക്കി
1: തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സമരമൊക്കെ അവസാനിപ്പിച്ച് കുറച്ച് നല്ല വാർത്തകളിലേക്ക് പോകാന്ന് വിചാരിക്കുന്നു.
0: യുദ്ധം കൂടെ ഒന്ന് അല്ല, ഒന്ന് ശാന്തമായിട്ടുള്ള ഒരു നല്ല ഒരു എനിക്ക് തോന്നുന്നു ഓണക്കാലം കൂടെ വരികയാണ്. നമ്മൾ അടുത്ത മാസം
1: ഓണക്കാലം വരുന്നു. ഇന്ന് നമ്മുടെ ഫിഫ നമ്മുടെ വിന്നേഴ്സിനൊക്കെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് ഫസ്റ്റ് ഏറ്റവും മികച്ച വിജയം നേടിയ ആൾക്കാരുണ്ട്, 2-3 സമ്മാനങ്ങളും
0: പ്രോത്സാഹന.
1: കണ്ടു സ്പെയിൻ വിജയിക്കുന്നു എന്ന് കറക്റ്റായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, കൃത്യം ഗോൾ പ്രെഡിക്ഷൻ
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ വിജയികൾക്കൊക്കെ തന്നെ സ്വാഗതം. അടിപൊളിയായിട്ട് കറക്റ്റ് സമയത്തൊക്കെ എത്തുക, എല്ലാവർക്കും നമുക്ക് ചില്ലാവും വൈകിട്ട്. അവരെ അടിപൊളി വീക്കെൻഡ് കിക്ക് സ്റ്റാർട്ടോടെ ആവാം. അപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നത്. സിറ്റ് ബാക്ക് ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രസ് ക്ലബിൽ. അപ്പൊ എന്താണെങ്കിലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ വരുന്ന മണിക്കൂറിലെ ന്യൂസിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ വലിയ പ്രശ്നമുണ്ടോ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ എനിക്ക് തോന്നുന്നു അജ്മാൻ ഷാർജ റോഡുകളിൽ തന്നെ ഒരു ചെറിയ കഞ്ചക്ഷൻ കാണുന്നുണ്ട്. രാവിലെ തന്നെ വലിയ പ്രശ്നം ഉള്ള രീതിയിൽ ദുബായിലേക്ക് വ്യാപിച്ചിട്ടില്ല, ആ ഷാർജ ഏരിയകളിൽ തന്നെയാണ്. എനിക്ക് നമ്മുടെ വേസ്റ്റ് ഡംപിങ് യാർഡിൻ്റെ ആ ഒരു സ്ഥലങ്ങളിൽ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ആ ഒരു കഞ്ചക്ഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മുടെ ബേറൂ സ്ട്രീറ്റിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ബാക്കി റോഡുകൾ ദുബായിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് ആയിക്കോട്ടെ, എൽ കെ എൽ റോഡും എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഇന്ന് ഫ്രീ ആണ്. ഷാർജയിൽ ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവധിയാണല്ലോ, അതുകൊണ്ട് തന്നെ എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ദെയ്ദ് റോഡും ഒക്കെ നല്ല ഫുൾ ഫ്രീ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാർക്കിങ്ങിലും ഒക്കെ അവിടുന്ന് ദെയ്ദ് കണക്ട് ചെയ്ത് എമിറേറ്റ്സ് റോഡ് എടുത്ത് നേരെ അങ്ങ് പോകാനാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് റോഡ് ഫ്രീ ആണ്. ആ ഒരു അവിടം വരെ ചെല്ലേണ്ട ഒരു വിഷയമുള്ളൂ. അപ്പം എന്താണേലും ഇതാണ് അപ്ഡേറ്റ്. ദുബായ് റോഡ് എല്ലാം തന്നെ ക്ലിയർ ആണ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ വാട്സാപ്പ് നമ്പർ അറിയാലോ, 0585 8 5820. നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം
0: അയക്കാം. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
2: You are listening to Sanjoons with Akshay and Vidya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandham.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട
2: എടാ മോളെ, പോടാ പോയി, വണ്ടിയുടെ എസി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്ലാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്ലാസിലേ ഉള്ളൂ.
2: അമ്മാണെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
3: അണ്ണ, ശ്രദ്ധിക്ക.
6: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാവ് ബ്ലോക്ക് 4, കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം, പിന്തുണയുമായി പ്രമുഖർ. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയിൽ ഉറച്ച CJP പ്രതിപക്ഷവും. സസ്പെൻഷൻ നിയമ നടപടിയിലേക്ക് ADGP MR അജിത് കുമാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് പരീക്ഷാ ക്രമക്കേട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കൊക്രൂച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായി പ്രതിഷേധം നടത്താനായിരുന്നു കൊക്രൂച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്രം രംഗത്ത്. JP നദ്ദയുടെ വീട്ടിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം തള്ളി നിഷ്പക്ഷ വേദിയിൽ ചർച്ചയാകാം എന്ന കാര്യം CJP ആവർത്തിച്ചിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് വീഡിയോ സന്ദേശം പരാമർശമില്ല. നീറ്റ് ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച വിദ്യാർത്ഥികളെ അപമാനിക്കരുതെന്ന് രാഹുൽ. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. അർദ്ധരാത്രി പരിതാപകരമായ വീഡിയോ പങ്കുവച്ച് അവരുടെ ബുദ്ധിയെ അപമാനിക്കരുത്. പ്രധാനിനെ പുറത്താക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും CJP കേന്ദ്ര സർക്കാരുമായി ഇന്ന് ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ചായിരിക്കും ചർച്ചയെന്ന് CJP വക്താവ് സൌരവ് ദാസ് പറയുന്നു. JP നദ്ദയുടെ ഓഫീസിലോ വീട്ടിലോ ചർച്ചയാകാമെന്നതിൽ നിന്ന് കേന്ദ്രം പിന്മാറുകയും ഇരുഭാഗത്തിനും സ്വീകാര്യമായ വേദിയിൽ ചർച്ച നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇത്. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് കേന്ദ്രവുമായി CJP ചർച്ച. നീറ്റ് ക്രമക്കേടിൽ. ഡൽഹിയിൽ സമരം കനത്തതോടെ പുതിയ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. നരേഷ് പാൽ പുതിയ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിലേക്കാണ് മാറ്റിയത്. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യമറിയിച്ച് സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗുരുഗ്രാമിലെ മേതാന്ത ആശുപത്രിയിലാണ് സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഇന്ത്യാ സഖ്യത്തിലെ MP ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തി. പ്രതിപക്ഷ MP പിന്തുണയുമായി പ്രവർത്തകരും എത്തി. നീറ്റ് വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു മാർച്ച്. ഗാന്ധി സ്മൃതിയുടെ ഗേറ്റ് തള്ളിത്തുറന്നുകൊണ്ടാണ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. പാർലമെന്റിലെ പ്രതിഷേധത്തിന് പിന്നാലെ രാഹുൽ ഇന്നലെ കോൺഗ്രസ് MP യോഗം വിളിച്ചിരുന്നു. യോഗത്തിനുശേഷം ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ രാഹുലിന്റെ വീടിന് ഇരുവശവുമുള്ള റോഡുകൾ പോലീസ് അടച്ചു. റോഡിന് കുറുകെ ബസ്സും സ്ഥാപിച്ച് പോലീസിന്റെ നീക്കം. സ്ഥലത്ത് കൂടുതൽ സുരക്ഷാസേനയും പോലീസും എത്തി. രാഹുലിന്റെ വീടിനടുത്ത് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് കടന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുലും. സംവാദത്തെക്കാൾ സർക്കാരിന്റെ മുൻഗണന അടിച്ചമർത്തലിനാണെന്നും കർഷകർക്കും സാമൂഹിക പ്രവർത്തകർക്കും പിന്നാലെ വിദ്യാർത്ഥികൾക്കും ആ രീതി തുടരുന്നുവെന്നും സോണിയ. വിദ്യാഭ്യാസ മേഖലയെ പാടെ തകർത്തു. വിദ്യാർത്ഥി പ്രതിഷേധം സർക്കാരിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടിയെന്നും പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കൊപ്പമെന്നും സോണിയാഗാന്ധി. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണയുമായി പ്രമുഖർ. മമ്മൂട്ടിയും മഞ്ജുവാരരും സച്ചിൻ ടെൻഡുൽക്കറും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു. യുവാക്കൾ നാടിന്റെ സ്വത്താണെന്നും അവരുടെ ശബ്ദം കേൾക്കണമെന്നും മമ്മൂട്ടി. തങ്ങളുടെ അധ്വാനം പാഴായെന്ന് യുവാക്കൾക്ക് തോന്നാൻ അവസരമുണ്ടാക്കരുതെന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ കോടതി റിമാൻഡ് ചെയ്തു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റാമിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് പുതിയ അന്വേഷണ സംഘം റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നു. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ DGP MR അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. DGP സ്ഥാനക്കയറ്റത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് MR അജിത് കുമാറിന്റെ ഈ നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. PS പ്രശാന്ത് നേരിട്ട് ഇടപെട്ടതിന് തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത്. തിരുവാഭരണ കമ്മീഷണർ റിജിലാലിന്റെ റിപ്പോർട്ട് തള്ളിയാണ് പ്രശാന്ത് പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത്. സ്വർണ്ണ വിലക്കി മാറ്റി വീണ്ടും പ്ലേ ചെയ്യാനുള്ള സംവിധാനം സ്മാർട്ട് ക്രിയേഷൻസിനില്ലെന്ന് റിജിലാൽ റിപ്പോർട്ട് നൽകിയിരുന്നു. 2025 ജൂലൈ 30 ദേവസ്വം സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയത്. മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദു ചെയ്യണമെന്ന അഗസ്റ്റൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. US ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള എബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. പുതിയ സാങ്കേതിക വിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് US സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി US സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണം നടത്തി. സിംബാബ്വെക്കെതിരായ ആദ്യ T20 ഇന്ത്യയ്ക്ക് 7 ജയ. ഹരാരയിൽ 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 13.2 ഓവറിൽ 3 മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. 19 പന്തിൽ 50 റൺസ് എടുത്ത കൌമാരതാരം വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇഷൻ കിഷനും മികച്ച പ്രകടനം പുറത്തെടുത്തു. 24 പന്തിൽ 35 റൺസ്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ സിംബാബ്വെ 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി. 2 വീഴ്ത്തിയ മയങ്ക് യാദവ് ആണ് തകർത്തത്. പ്രിൻസ് യാദവിനും 2. ജയത്തോടെ 3 പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ നേടുന്ന ആദ്യ T20 ജയമാണിത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി മാറി. 2027 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് ICC അറിയിച്ചു. 2 ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഫൈനലിന് വേദിയാകുന്നത്. June 9-13 ഫൈനൽ മത്സരം. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് ഇന്ത്യൻ അംബാസിഡർ. യുഎയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം. മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഒഴിവാക്കും. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ്. കോൺസുലർ സേവായിൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 രാത്രി 9 ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 വൈകിട്ട് 6 പ്രവർത്തിക്കും. യുഎയുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിൽ സർവീസ് അൽദഫ്ര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മദീനത്ത് സായിദ് ലീവ സ്റ്റേഷനുകൾ നവംബർ 30 പ്രവർത്തനം ആരംഭിക്കും. ആദ്യം നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെയാണ് സ്റ്റേഷനുകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.

0: Action News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒരുപോലെ നിൽക്കുന്ന ഒരു ദിവസമാണ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 38%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ജൂലൈ 24 വെള്ളിയാഴ്ച, മറ്റൊരു വീക്കെൻഡിലൂടെ നമ്മൾ നിൽക്കുന്നു. രാവിലെ കോഫിയൊക്കെ കുടിച്ചു, ഞാൻ നല്ല ചൂട് കോഫി, നല്ല ബ്ലാക്ക് കോഫി ഇങ്ങനെ എടുത്ത് എൻ്റെ ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഈ കോഫി കുടിക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നമ്മുടെ ഈ ഉറക്കം, സത്യം പറഞ്ഞാൽ ഈ ഉറക്കം ഫുൾഫിൽ ആവണമെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഒരു കോഫിയുടെ കുടിക്കുമ്പോൾ അടിപൊളി ഉറക്കമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കിന്ന്, പ്രത്യേകിച്ച് ഈ സാറ്റർഡേ സൺഡേയിലുണ്ടല്ലോ, നമ്മൾ രാവിലെ എണീക്കുമല്ലോ. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ഥിരം രാവിലെ എണീറ്റ് നമ്മൾ ഇന്നു കിടന്ന് ഉറങ്ങണമെന്ന് വെച്ചാലും ഞാൻ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എണീക്കും. എനിക്കറിയില്ല എന്താണ് കറക്റ്റ്. കൂടിപ്പോയി ഒരു അര മണിക്കൂർ അങ്ങോട്ട് വൈകും, അത്രേ ഉള്ളൂ. അര മണിക്കൂറോടെ അതിൽ കൂടുതൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി എണീറ്റ് രാവിലെ എണീറ്റ് ഒരു കോഫി കുടിച്ചിരിക്കുമ്പോഴല്ല ആ ഒരു റിലാക്സ് ഉണ്ടല്ലോ നമുക്ക്, ഇന്ന് നമുക്ക് റെസ്റ്റാണ് എന്നുള്ള നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കാര്യം. പക്ഷെ റെസ്റ്റ് അല്ല, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി എടുക്കും, നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പക്ഷേ ആ ഒരു ഫീലിംഗ്, ആ ഒരു കോഫി നമുക്ക് പെട്ടെന്ന് കൊണ്ടുതരും. എനിവേസ്, നിങ്ങൾ നല്ലപോലെ കോഫിയൊക്കെ കുടിച്ച് നല്ല ചില്ലാവുക, വീക്കെൻഡാണ്. അപ്പോൾ എന്താണേലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം വന്നേക്കുന്ന ഒരു ഏറ്റവും പുതിയൊരു റൂള് നമ്മുടെ ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാൻ രാവിലെ ഇങ്ങനെ വായിക്കായിരുന്നു, അതായത് പുതിയതായിട്ട് നമ്മളിപ്പോൾ ഒരു എംപ്ലോയി, നമ്മളൊരു നമ്മൾ വർക്ക് പെർമിറ്റ് എടുക്കുമല്ലോ, നമ്മൾ വർക്ക് പെർമിറ്റ് എടുക്കുന്നതിന് മുന്നേ, അതിപ്പോൾ നമ്മൾ പല ഓർഗനൈസേഷനും പറയും, ഇപ്പോൾ നിങ്ങൾ നമ്മൾ താൽക്കാലികമായിട്ടാണ് അവിടെ പണിയെടുക്കുന്നത്, ഫുൾ എംപ്ലോയ്മെൻ്റ് അല്ല ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വർക്ക് പെർമിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നിയമം തരും, എതിരെ പിടിച്ച് കഴിഞ്ഞാലൊക്കെ തന്നെ ഫൈനാണ്. അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ഇവിടുത്തെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. എനിക്കൊന്ന് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനോ റിന്യൂ ചെയ്യാനോ പറ്റില്ല. ഒരുപാട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പല, ഞാൻ എല്ലാ കമ്പനീസിനെയും അല്ല പറയുന്നത്, പല കമ്പനീസും ഈ വർക്കേഴ്സിന് വേണ്ട വിധേനയുള്ള ഇൻഷുറൻസ് കൊടുക്കാതെ അവരെ താൽക്കാലികമായിട്ടൊരു വർക്ക് പെർമിറ്റ് എടുത്ത് അത് ഇപ്പോൾ പിന്നീട് വിസ വേറെ ഏതെങ്കിലും വിസയിലായിരിക്കാം, എന്നാൽ അവർക്ക് ഈ വർക്ക് പെർമിറ്റ് ഇവിടുന്ന് അടിച്ച് അവർക്ക് ഈ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോകുന്നവരുണ്ട്. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആരും തിരിച്ചു പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എനിക്കൊന്ന് വളരെ നല്ലൊരു രീതിയിലാണ് ഇപ്പം മിനിസ്റ്ററി ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ കമ്പനികളും, ഏത് കമ്പനിയാണെങ്കിലും ഇത് ബാധിച്ച് പാലിച്ചേ പറ്റൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ നിങ്ങളുടെ വർക്കേഴ്സിൻ്റെ നിന്ന്, അല്ല വർക്കേഴ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ കേട്ടോ, നിങ്ങളുടെ കമ്പനിയിൽ പണിയെടുക്കുന്നവരെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒരു ഇന്ന കാറ്റഗറി താഴെ ഇന്ന കാറ്റഗറി മേലെ അങ്ങനെയൊന്നും അല്ല പറയണേ. ആ വർക്കേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസ് ആയിക്കോട്ടെ, ഒരു രീതിയിലുള്ള പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കമ്പനി തന്നെ വേണം മുഴുവൻ എമൗണ്ടും ബെയർ ചെയ്യാനെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കണ്ടിന്യൂസ് കവറേജ്. ഈ ഒരു ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ എന്ന് വരെയാണോ ആ ഒരു വർക്ക് പെർമിറ്റ് ഉള്ളത് അന്ന് വരെ ഈ ഇൻഷുറൻസ് ആ കമ്പനി കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഇത് ക്യാൻസൽ ചെയ്യുക, അപ്പം നിങ്ങൾക്ക് പ്രോറേറ്റ രീതിയിൽ നിങ്ങൾക്ക് ആ കൊടുത്ത ഇൻഷുറൻസ് അമൗണ്ട് ബാക്കി കൊടുക്കേണ്ടല്ലോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നടക്കില്ല. അതിനും ഇതിന് കാരണം ഇത് നിങ്ങൾ വൺസ് ഇത് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഗവൺമെൻറ് മോണിറ്റർഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ സഡൻ ആയിട്ടുള്ള ക്യാൻസലേഷൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമം സ്റ്റാൻഡേർഡ്, നിങ്ങൾ ഏതെങ്കിലും ലൊട്ടിലൊടുക്കുക അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ സത്യം പറഞ്ഞില്ല, ഇനി നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരുവാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മിനിമം എന്താ പറയണേ, ഒരു വർഷത്തേക്ക് വരുന്ന ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആസ് ലോ ആസ് 320 ദിർഹംസ് മാത്രമേ ഉള്ളൂ ഒരു കൊല്ലത്തേക്ക്, അത് എങ്കിലും എടുത്താൽ മതി എന്നുള്ളൊരു കാര്യം കൊണ്ട് ആ അത്രയും വലിയൊരു ആശ്വാസം തന്നെ തന്നിട്ടുണ്ട്. അത് അപ്പോൾ എന്താണേലും 64 ഏജ് എന്നാണ് പറയുന്നത്. 64 വയസ്സ് വരെയുള്ളവർക്ക് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം എന്നുള്ളൊരു കാര്യം ഈ റെഗുലേഷനായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണേ WPS സാലറി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം അതൊക്കെ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അതും ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് എല്ലായിടത്തും ബാധകമാണ്. UAE മുഴുവനായിട്ടുള്ള ഒരു രീതിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണേലും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ തന്നെയാണ്. അപ്പോൾ എന്താണേലും ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത് അവർക്ക് കിട്ടേണ്ട ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസ്. അതിനെ തുടർന്ന് ആരും തന്നെ ഇവിടെ ബുദ്ധിമുട്ടാൻ പാടില്ല. ഒരാൾക്കൊരു ഹെൽത്തിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ കൺസൾട്ടേഷൻ എടുക്കണം. അതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്ന സമയത്തേ നമുക്കത് മനസ്സിലാവുള്ളൂ, ഇവിടെ ഇത്രമാത്രം മെഡിക്കൽ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം. അപ്പം എന്തായാലും പുതിയ റൂൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്ത് എന്തൊട്ടെന്നുള്ളതെന്ന് നിങ്ങളുടെ PROയിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇനിയും തൊട്ട് മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റാണ് എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും കമ്പനീസിൻ്റെ HR മാരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ അത് ഫോളോ ചെയ്തോളൂ കേട്ടോ. ലിസണിംഗ് ടു സാൻ ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ധാധീനാകാത്ത് ത്രികൃഥാ ത്രികൃഥേ ത്രികൃഥാ തടി ദാക്കെ തന്നെ കെന തടി ദാക്കെ തന്നെ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Welcome back once again. Who 92.2 FM like us vaga dam enda sambhavathil ninna endana vinipad va nammada sambhavam
2: innathe sambhavam nammal delhiyil nadakkuna aa oru pradeshayada samrathane kurichu njan charcha cheynathu oru samaram nadakkumbo nammada ee keralathil anengil secretariat munnilana adhiga samarangal nadakkuka avade oru samara pandal undu samara maram undu samara chillagal undu angane kore undavarunde pakshe delhiyil eppozhum samaram nadakkumbo nammal ettom koodil kelkuna oru vaakaanu jandar mandir ippo ee logam muluvan ettom koodil uchcharikkuna oru vaakum jandar mandir aanu yatharthathil endanu jandar mandir ഒരു പുരാതനമായിട്ടുള്ള വാഹന നിരീക്ഷണ കേന്ദ്രമായിരുന്നു ജന്തർ മന്ദർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരൊറ്റ ജന്തർ മന്ദർ അല്ല ഉള്ളത്, 5 ജന്തർ മന്ദറുകളുണ്ട്. ഡൽഹിയിലുണ്ട്, ജയ്പൂരിലുണ്ട്, മധുരയിലുണ്ട്, വാരണാസിയിലുണ്ട്, ഉജ്ജയിനിലുണ്ട്. അങ്ങനെ 5 ജന്തർ മന്ദറുകളാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത്. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃത വാക്കാണ് യന്ത്ര ഉപകരണം, മന്ത്ര കണക്കുകൂട്ടൽ. ഇതിൽ നിന്നാണ് ഈ ജന്തർ മന്ദർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വാഹന നിരീക്ഷണ കേന്ദ്രമാകുമ്പോൾ യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി കണക്ക് കൂട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ജന്തർ മന്ദറിന്റെ ഒരു കഥ വരുന്നത്. ഇത് നഗ്ന നേത്രങ്ങൾ കൊണ്ട്, നമുക്ക് നമ്മുടെ ഈ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന, രൂപകൽപ്പന ചെയ്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു സമുച്ചയം, ഒരു സ്ഥലം, അതാണ് ഈ ജന്തർ മന്ദർ. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ 5 ജന്തർ മന്ദർ ഉണ്ട്. ജ്യോതിശാസ്ത്ര പട്ടികകൾ സമാഹരിക്കുക, സൂര്യൻ, ചന്ദ്രൻ, ഗോളങ്ങൾ ഇവയുടെയൊക്കെ സമയങ്ങൾ, ചലനങ്ങളൊക്കെ പ്രവചിക്കുക എന്നതായിരുന്നു ഈ ജന്തർ മന്ദറിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആദ്യകാലത്ത് ജ്യോതിശാസ്ത്രവും ഈ ജ്യോതിഷവും ഒക്കെ ആയിരുന്നു ജന്തർ മന്ദറിന്റെ ഉദ്ദേശം. പക്ഷെ പിന്നീട് അത് ജ്യോതിശാസ്ത്ര ചരിത്രത്തിന്റെ സുപ്രധാനമായിട്ടുള്ള സ്മാരകങ്ങളായിട്ട് ഈ ജന്തർ മന്ദറുകൾ മാറുകയായിരുന്നു. ഇനി ഇതിലൂടെ എങ്ങനെയാണ് നോക്കുന്നത്, ഇതിന്റെ രീതി എന്താണ്, പേരിന്റെ ഉത്ഭവം നേരത്തെ പറഞ്ഞു. ജന്തർ മന്ദർ എന്ന സമുച്ചയത്തിന്റെ കണ്ടുപിടുത്തക്കാരനും നിർമ്മാതാവ് ആരാന്നറിയോ? മഹാരാജ ജയ്സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മാതൃഭാഷയായിട്ടുള്ള രാജസ്ഥാനിൽ ജ എന്ന അക്ഷരം മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ യ എന്ന അക്ഷരത്തിന് പകരമാണ്. അതാണ് യന്ത്രം. ജ എന്നുള്ള യന്ത്രം, യന്ത്രമാകുന്നു. ആദ്യത്തെ വാക്ക് യന്ത്രം, രണ്ടാമത്തെ വാക്ക് മന്ത്രവുമാകുന്നു. അങ്ങനെയാണ് ജന്തർ മന്ദർ അങ്ങനെ വന്നതാണ്. ലോപിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ജന്തർ മന്ദറിലേക്ക് അത് എത്തിയതെന്നാണ് വിദഗ്ധർ പറയുന്നത്. മന്ത്ര എന്ന് മലയാളത്തിൽ മന്ത്രം, അതായത് ജന്തർ മന്ദർ എന്നാൽ യന്ത്രം മന്ത്രം എന്ന വാക്കായിട്ട് പിന്നീട് വരുന്നു. ഇതിന്റെ നിർമ്മാണം ചോദിച്ചാൽ മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ ശാസ്ത്രത്തിലും അദ്ദേഹത്തിന് വലിയ അഭിരുചിയുണ്ട്, ജ്യോതിശാസ്ത്രത്തിലും അഭിരുചിയുണ്ട്. അപ്പൊ ആഴത്തിൽ അദ്ദേഹം ഇത് പഠിച്ചിട്ടാണ് ജന്തർമന്ദർ എങ്ങനെ വാഹന നിരീക്ഷണം നടത്താം, അതിനൊരു സ്ഥലം വേണമല്ലോ. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിരീക്ഷണാലയങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, സാങ്കേതിക വിദ്യ, ഇതൊക്കെ സാങ്കേതിക വിദ്യയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഉണ്ടല്ലോ പണ്ഡിതന്മാരെ വേറെ രാജ്യങ്ങളിലേക്ക് വരെ അയച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ താല്പര്യം ഉണ്ടാവില്ല, ഓരോ രാജാക്കന്മാർക്കും, നമ്മൾ വ്യക്തികൾക്ക് നമുക്ക് ഓരോരോ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. ഇദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഹന നിരീക്ഷണമായിരുന്നു. സൂര്യൻ എങ്ങനെയിരിക്കും, ചന്ദ്രൻ എങ്ങനെയിരിക്കും, ഗോളങ്ങൾ എങ്ങനെയിരിക്കും, നക്ഷത്രങ്ങൾ എവിടെയുണ്ടാവും, അങ്ങനെ ഓരോന്നും പഠിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം നാട്ടിൽ അതൊക്കെ വേണം, ഇല്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാരെ വേറെ രാജ്യത്തേക്ക് വിട്ട് പഠിപ്പിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു. അങ്ങനെ 1724-ലും 1737-ലും ഇടയിൽ ജയ്പൂർ, മധുര, ഡൽഹി, ഉജ്ജയിൻ, വാരണാസി എന്നിവിടങ്ങളിൽ മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ 5 നിരീക്ഷണാലയങ്ങൾ നിർമ്മിച്ചു. അതാണ് ഇന്ന് ലോകം മുഴുവനും വാർത്തകളായിട്ട് കൊണ്ടാടുന്ന ഇന്നത്തെ ജന്തർ മന്ദറായിട്ട് വരുന്നത്. ഇതിൽ ഉപകരണം നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഒന്ന് സമ്രാട്ട് യന്ത്രം. സമ്രാട്ട് യന്ത്രം അല്ലെങ്കിൽ പരമോന്നത ഉപകരണം, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. രണ്ടാമത് വരുന്നത് ജയപ്രകാശ് യന്ത്രം. ജയപ്രകാശ് യന്ത്രത്തിൽ കോൺകേവ് പ്രതലങ്ങൾ, അടയാളപ്പെടുത്തലുകളുള്ള പൊള്ളയായിട്ടുള്ള അർദ്ധഗോളങ്ങൾ, ഈ സൂര്യൻ ഇങ്ങനെ കോൺകേവ് അതിലടിക്കുമ്പോൾ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള നമ്മൾ സയന്റിഫിക്കായിട്ട് ഇപ്പൊ പഠിച്ച കാര്യങ്ങളുടെ പ്രാചീന രൂപമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിന്റെ പേര് ജയപ്രകാശ് യന്ത്രം എന്നാണ്. അടുത്തത് രാമയന്ത്രം. ഭൂമിയിലെ അക്ഷാംശം, രേഖാംശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനടിസ്ഥാനമാക്കിയിട്ട് നക്ഷത്രങ്ങളുടെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന തുറന്ന മുകൾ ഭാഗത്തോടുകൂടിയ രണ്ട് വലിയ സിലിണ്ടർ ഘടനകൾ, അതിനെയാണ് രാമയന്ത്രം. പിന്നെ വരുന്നത് മിശ്രയന്ത്രം, അതായത് വർഷത്തിലെ ഏറ്റവും ചെറുതും ഏറ്റവും ദൈർഘ്യമേറിയുമായിട്ടുള്ള ദിവസങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ മിശ്രയന്ത്രം എന്ന് പറയുന്നത്. അടുത്തത് ശാസ്താംശ യന്ത്രം, അത് ഒരു പിൻഹോൾ ക്യാമറ മെക്കാനിസം ഉപയോഗിച്ചിട്ട് സൂര്യന്റെ പരമോന്നത ദൂരം, എത്ര വ്യാസം, അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ച സംഭവമാണ് ആലോചിക്കണം. പിന്നെ വരുന്നത് കപാലയന്ത്രം. ജയപ്രകാശിന്റെ അതേ തത്വത്തിൽ നിർമ്മിച്ച ഈ ഉപകരണം ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ടാണ് മാറുന്നത്. പിന്നെ വരുന്നത് രാശിവല്യ യന്ത്രം. ഇത് 12 ഘടനകൾ ഓരോന്നും ഒരു ഖഗോള വസ്തുവിന്റെ അക്ഷ അക്ഷാംശം രേഖാംശം രാശിചക്രത്തിലെ നക്ഷത്ര രാശികളെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ ഉണ്ടല്ലോ ഈ ജയ്പൂരിലെ ജന്തർ മന്ദിർ ഉണ്ടല്ലോ, അത് യുനെസ്കോയുടെ പുരാതന പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ജയ്പൂരിലെ ജന്തർ മന്ദിറിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഡൽഹിയിലെ കുഞ്ഞുങ്ങൾ നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്കെതിരെ നമ്മുടെ യുവാക്കളും കുട്ടികളും ഒക്കെ നടത്തുന്ന ആ വലിയ സമരത്തിൽ ആവർത്തിച്ച് വരുന്ന ഈ ജന്തർ മന്ദിറിന് ഇങ്ങനെ ഒരു കഥയുണ്ട്. അതൊരു സമരഭൂമി ആയിരുന്നില്ല, നമ്മുടെ ആകാശത്ത് നമ്മുടെ ബഹിരാകാശത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു രാജാവിനെ തോന്നിയ കൗതുകത്തിന്റെ പുറത്തുണ്ടാക്കിയ സ്ഥലങ്ങളായി.
1: തീർച്ചയായിട്ടും ഗ്രേറ്റ് ഇൻഫർമേഷൻ ഒരുപക്ഷെ എനിക്ക് 90% ആളുകൾക്ക് അറിയാതെ
2: നമ്മളെപ്പോഴും പറയും ജന്തർ മന്ദിർ.
1: ആലോചിച്ചതാണ് എന്തുകൊണ്ടാണ് ജന്തർ മന്ദിർ, ഇത് എവിടെയാണ്? നമ്മുടെ രാജ്കോട്ട് ഒക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, രാജ്പീത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ജന്തർ മന്ദിർ എന്ന് പറയുന്നത് ഈ സമരങ്ങൾ വരുമെന്ന് മാത്രം കേൾക്കുന്നതാണ്. ഞാനൊന്ന് ആലോചിക്കായിരുന്നു, ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പൊ ഈ പോരാടുന്ന ഈ കുട്ടികളുണ്ടല്ലോ, ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ഇവര് ഡോക്ടർമാരാവല്ലോ. എന്തോ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡോക്ടർമാരായിരിക്കും അന്ന് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഒരു നല്ലൊരു തലമുറ തന്നെയാണ് ഈ
2: നമ്മുടെ ജൻസികൾ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഗ്രേറ്റ് ഇൻഫർമേഷൻ ആയിരുന്നു ഇന്ന് നമ്മൾ എന്താ സംഭവത്തിൽ കേട്ടിരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കും ഒക്കെ തന്നെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഫർമേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഹോം 92.2 എഫ് എം ലക്ഷ്യ മിനി പത്മയാണ് എന്താ സംഭവത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC.
1: നല്ല ട്രാഫിക് സിറ്റുവേഷൻ ആണ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ. അത് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷൻ മാത്രമല്ല, ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന ഡയറക്ഷനിലും ലോങ് സ്ട്രെച്ച്. ഇത് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു സംഭവം കാണണേ. എന്താ ഇവിടെ വൻ വിഷയമാണല്ലോ ഷാർജയിൽ. ഇത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് തുടങ്ങി ഏകദേശം ടുവേർഡ്സ് ദുബായിലേക്കുള്ള ഡയറക്ഷൻ നമ്മൾ ഏകദേശം മോഹസിനെ കഴിയുന്നതോടെ തീരുന്നു. 3 ആക്സിഡൻസ് ആണ് ഇപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബോത്ത് ഡയറക്ഷൻ കേട്ടോ. നമ്മൾ ക്യുസൈ സ്പോൺ പാർക്കിൽ നിന്നൊക്കെ കയറി വന്നിട്ട് ടുവേർഡ്സ് ഷാർജയിലേക്ക് പോകാനാണെങ്കിലും കംപ്ലീറ്റ് പാക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നിങ്ങൾ ഷാർജ അജ്മാനിലേക്ക് പോകുന്നവരാണെങ്കിൽ കഴിയുമെങ്കിലും അത് അവോയ്ഡ് ചെയ്യുക, അതായിരിക്കും നല്ലത്. കാരണം കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ബാക്കി റോഡുകൾ ഇപ്പം നമ്മുടെ എമിറേറ്റ്സ് റോഡോ കാര്യങ്ങളോ എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. റാസർഗോഡിലേക്ക് റാസർഗോഡിൽ നിന്ന് അൽക്കയിലേക്ക് കയറുന്നിടത്ത് ചെറിയൊരു കൺജഷൻ മാത്രം കാണുന്നു, ബാക്കി എൻ്റെ റോഡ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഡ്രൈവ് സേഫ്. അധികം വീക്കെൻഡാണ്, നമുക്ക് ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ ഒന്നും ഉണ്ടാവാതെ തന്നെ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്കും ഒക്കെ തന്നെ എത്താനും കൂടെ ശ്രമിക്കുക കേട്ടോ.
3: Traffic update.
4: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെ എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
2: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
1: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിൽ ഇരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ആ ഫയലിലോട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്മാനെ, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: റൈറ്റ്. അങ്ങനെ നമ്മുടെ ഓണസദ്യയിലേക്കുള്ള ഇൻവൈറ്റിന്റെ കാര്യം തന്നെയാണ് ഇനി നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. നമുക്ക് വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമുക്ക് അർഹതപ്പെട്ടവരെ തന്നെയാണ് നമുക്ക് ഈ വട്ടവും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ സ്നേഹ സദ്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിനെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സദ്യ ഒരുക്കുന്നത് യു എയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. ഈ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 3 പൊസിഷനിലുള്ള ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആയ ഖതക് റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സ്നേഹ സദ്യയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യു എ പടുത്തു ഉയർത്താൻ വേണ്ടി സഹായിച്ചിരുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരെ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ, അതായത് ഇന്നൊരു വ്യക്തി അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ. അദ്ദേഹം ഒരു ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, ഒരു ഫോർമാൻ ആവാം, ഒരു വർക്കർ ആവാം, ഒരു ക്ലീനർ ആവാം, ആരും ആകാം, ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അവർക്കൊപ്പമായിരിക്കും ഞങ്ങളുടെ ഇത്തവണത്തെ ആദ്യത്തെ ഓണം, സ്നേഹ ഓണം ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും വളരെ ഈസിയാണ്. നിങ്ങൾക്ക് സ്നേഹ ഓണം സ്പേസ് നിങ്ങളുടെ ആ ഒരാളെ ഏത് വ്യക്തിയാണോ ആ ആളുടെ പേര് കൊടുക്കുക, ആളുടെ നമ്പറോടെ അയയ്ക്കുക, മെൻഷൻ ചെയ്യുക, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാമെന്നാണ്. സോറി, ഓണസദ്യ എന്ന് അയച്ചാൽ മതി കേട്ടോ. ഓണസദ്യ സ്പേസ് ആളുടെ പേര് സ്പേസ് ആളുടെ ഫോൺ നമ്പറോടെ വെച്ചിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. നിങ്ങളുടെ എല്ലാ മെസ്സേജുകളും വന്നതിന് ശേഷം നമ്മൾ അതിൽ നിന്നായിരിക്കും ഓരോരുത്തരെയും നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ നിങ്ങൾ നമ്മൾ സ്ഥിരം നല്ല സദ്യ ഉണ്ടെന്നവരുണ്ടാവും, നമ്മുടെ നാട്ടിലേക്ക് പോകുന്നവരുണ്ടാവും, വർഷങ്ങളായിട്ട് നാട്ടിൽ പോവാതെ ഓണത്തിൻ്റെ ദിവസം പോലും പണിയെടുക്കുന്ന ഒരുപാട് മലയാളികൾ നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അവരെയൊക്കെ തന്നെ നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ മതി, ബാക്കി അവരെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യം, അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അപ്പോൾ എന്താണെങ്കിൽ ഈ സ്നേഹ ഓണത്തിലേക്ക് വേഗം തന്നെ നിങ്ങളുടെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും അയക്കാവുന്നതാണ്. ഡിലേ ആവരുത് എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തു പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നത്. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM അക്ഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. You are listening to Sand Dunes with Akshay and Vidya.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം, പിന്തുണയുമായി പ്രമുഖർ. സമരം അവസാനിപ്പിച്ച സോനം വാങ്ചുക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് CJP. സോനം വാങ്ചുക്കിന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ അദ്ദേഹം സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ടെന്നും സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിനേറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർമന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായ പ്രതിഷേധം നടത്താൻ നേരത്തെ ആഹ്വാനം നൽകിയിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. അല്പസമയത്തിനകം CJP വാർത്താ സമ്മേളനവും കേന്ദ്ര സർക്കാരിന്റെ മറുപടിയും ഈ വിഷയത്തിൽ വരാനിരിക്കുന്നു. സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് നേരത്തെ കേന്ദ്രം രംഗത്തെത്തി. എന്നാൽ നദ്ദയുടെ വസതിയിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം തള്ളി. നിഷ്പക്ഷ വേദിയിലാകാമെന്ന നിലപാട് CJP ആവർത്തിച്ചു. ഇതിനോട് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശന നടപടികളുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നത്. കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകും. അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. നീറ്റ് ക്രമക്കേടിൽ ഡൽഹിയിൽ സമരം കനത്തതോടെ പുതിയ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. നരേഷ് പാലാണ് പുതിയ സെക്രട്ടറി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുലും. സംവാദത്തേക്കാൾ സർക്കാരിന്റെ മുൻഗണന അടിച്ചമർത്തലിനാണെന്നും കർഷകർക്കും സാമൂഹിക പ്രവർത്തകർക്കും പിന്നാലെ വിദ്യാർത്ഥികളിലേക്കും ആ രീതി തുടരുന്നുവെന്നും സോണിയാഗാന്ധി. വിദ്യാഭ്യാസ മേഖലയെ പാടെ തകർത്തു. വിദ്യാർത്ഥി പ്രതിഷേധം സർക്കാരിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയെന്നും പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കൊപ്പമെന്നും സോണിയ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ കോടതി റിമാൻഡ് ചെയ്തു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റാമിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടിക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക വിവരം പുറത്ത്. PS പ്രശാന്ത് നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. തെരുവാഭരണ കമ്മീഷണർ റിജിലാലിന്റെ റിപ്പോർട്ട് തള്ളിയാണ് പ്രശാന്ത് പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത്. US ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കാനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണ കരാറുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. പുതിയ സാങ്കേതിക വിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോൺ, കൃത്യതയാർന്ന മിസൈലും ഉപയോഗിച്ച US സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണം നടത്തി. അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രണ്ടാം തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദിയാകുന്നത്. June 9 മുതൽ 13 വരെയാണ് ഫൈനൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണന. UAE ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം. മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഒഴിവാക്കും. UAE ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങളുണ്ട്. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ടത്. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ പാസ്പോർട്ട്, നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടുള്ളവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി അറിയിച്ചു. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനിലയും ഹ്യൂമിഡിറ്റിയും 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 36%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah.
0: Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. And it's the weekend, ജൂലൈ 24. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഓഫീസിലേക്കൊക്കെയുള്ള യാത്രകളിലാണോ നിങ്ങൾ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീക്കെൻഡിൽ എന്താണ് പരിപാടി? നല്ല ഒരു മാസം പടയെന്ന് കഴിഞ്ഞു പോകുന്നു. ഞാൻ സത്യം പറഞ്ഞ് അറിഞ്ഞിട്ടില്ല കേട്ടോ, ഈ ജൂലൈ കഴിഞ്ഞു പോകുന്ന. ജൂലൈ എവിടെയായിരുന്നു ഈ 5, 6, 7, 8, 10, 15, 20 ഒക്കെ ഒരു വിടുത്തൊക്കെ കിട്ടണില്ല സത്യം. ഇനി അടുത്ത മാസം പോകുന്ന പോക്കും അതിൻ്റെ അടുത്ത മാസം വേഗം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഇനിയും ഒക്ടോബർ നവംബർ നമ്മൾ കാണാനായിട്ട് പോകും കേട്ടോ. അപ്പം എന്താണെങ്കിലും വളരെ വളരെ സ്പീഡിലാണ് മാസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിടയ്ക്ക് നമ്മൾ ഈ വേഗം പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെലവുകൾക്കോ നമ്മുടെ ബില്ലുകൾക്കോ ഒരു കുറവും വരത്തില്ല. ഞാൻ പണ്ട് എൻ്റെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ മഷറക്ക് ഇപ്പോൾ പുതിയൊരു അവരുടെ ആപ്ലിക്കേഷൻ അതൊരു പുതിയൊരു ഇൻസൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മണി ഇൻസൈറ്റ്സ് ആണ്. അതിനകത്ത് നമ്മുടെ കാശ് എവിടെ പോകുന്നത് എങ്ങനെ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഇത് പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തൊരു എഞ്ചിനീയറിംഗ് ഫേമിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു സീനിയർ ഒരു ഫിലിപ്പിനോ ഉണ്ട്, ലേഡിയാണ്, ആളും എഞ്ചിനീയറാണ്. അപ്പോൾ ആൾ ഭയങ്കര കുറേ അധികം നല്ല ശീലങ്ങളുണ്ട് ആൾക്ക്. അതായത് ഈ മണി ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആപ്ലിക്കേഷൻസ്, എന്ത് കാര്യവും അവരെല്ലാം ഡിജിറ്റലിയാണ് ചെയ്യുന്നത്. എല്ലാ ഫോണിനകത്തും ലാപ്ടോപ്പിനകത്തും ഇല്ലാത്ത സംഭവങ്ങളില്ല, പല ആപ്പുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ന് ഭയങ്കര അതായത് പ്രിസൈസായിട്ട് ഓരോ രീതിയിലും നമുക്ക് പോകാൻ പറ്റുന്ന ട്രാക്കർ, ഡെയിലി ബഡ്ജറ്റ് ട്രാക്കർ, അങ്ങനെ കുറേയധികം അതേന്ന് പറയുന്ന കുറേ സംഭവം. അപ്പം ഈ ബഡ്ജറ്റ് ട്രാക്കറിനകത്ത് ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഡെയിലി വന്നിട്ട് അതായത് ഒരു നമ്മൾ പറയത്തില്ല ഒരു മുട്ടുസൂചി മേടിച്ചാൽ പോലും അതിനകത്ത് എൻ്റർ ചെയ്യും. അറ്റ്ലാസ്റ്റ് ഇങ്ങനെ ഒരു 30-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് നോക്കും, ഇവിടാണ് ഇത്രയും കൂടിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു 8 വർഷം മുമ്പേ ഉള്ള കാര്യമാണ് പറയണേ. അപ്പം ഈ സംഭവം ഇപ്പം മഷ്റക്ക് അവരുടെ ബാങ്കിങ് ആപ്പിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ മണി ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു മാസത്തെ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഇൻസൈറ്റ്സിലേക്ക് പോകുമ്പോൾ എവിടൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയും. ഇപ്പം പെട്ടെന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് എത്രയാണ്. അതെനിക്കൊന്നും നമ്മൾ നോക്കലി നമ്മൾ മെട്രോയ്ക്കോ അല്ലെങ്കിൽ ടാക്സിക്കോ ഇതിലൊക്കെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് അത് കണക്കാക്കുന്നതാണ്. ഗ്രോസറി, അതുപോലെ തന്നെ ഷോപ്പിംഗ്, ലോക്കൽ ട്രാൻസ്ഫർ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്, യൂട്ടിലിറ്റീസ്, ഇത് എനിക്ക് ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഗ്രേഡാണ്. അവരുടെ 1.5 മില്യൺ മഷ്റക് നിയോ കസ്റ്റമേഴ്സിനും ഇത് കിട്ടുവാണെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്മുടെ എക്സ്പെൻസൊക്കെ ഡെയിലി ബേസിസിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. നമ്മൾ 2-3 മാസത്തെ കൂടുന്ന സമയത്ത് നമുക്ക് എവിടൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ്, എവിടൊക്കെയാണ് അൺയൂഷ്വൽ ആയിട്ടുള്ള കൂടുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ദേവാ ബില്ല് കൂടുതലല്ലേ, എന്നെ കൂടുതലാണ്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഫിഗർ കാണുന്ന സമയത്ത് നമ്മൾ ബില്ലടയ്ക്കുന്ന സമയത്ത് അറിയാം. പക്ഷേ ഇതല്ലാതെ അതിനോളം വരുന്ന മൈന്യൂട്ടായിട്ട് വരുന്ന കുറേയധികം എക്സ്പെൻസുകളുണ്ട്. അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംവിധാനമാണ് ഇപ്പോൾ മഷ്റക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് മഷ്റക്ക് എല്ലാവർക്കും, കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണോ അത് യൂസേഴ്സിന് അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നതിൽ വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണെങ്കിലും നഷ്ടം നിയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കയറി നോക്കുക, നിങ്ങൾക്ക് അവിടെ മണി ഇൻസൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തന്നെ കണ്ട് തൃപ്തിപ്പെട്ട് ബോധ്യപ്പെടാവുന്നതാണ്.

0: എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനല്ല, ടുവേർഡ്സ് ഷാർജ ഡയറക്ഷനിൽ, ദുബായ് ഡയറക്ഷനിൽ എല്ലാ ഷാർജ ട്രാഫിക്കും നിന്നിട്ടുണ്ട്. ഷാർജ ഡയറക്ഷനിലേക്കുള്ള ട്രാഫിക് സിറ്റുവേഷൻ പല നല്ല രീതിയിൽ അവിടെ എനിക്ക് തോന്നുന്നത് ആ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞ് ആ ആക്സിഡൻറ്റ് റിമൂവ് ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു ചെറിയൊരു കഞ്ചഷൻ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. ആക്സിഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്താണ് അവിടെ വിഷയം, ആരെങ്കിലും ഒന്ന് പറയുമോ? ആരെങ്കിലും ഒന്ന് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്ഡേറ്റ് തരണേ. ബാക്കി റോഡുകളൊന്നും വലിയ വിഷയമില്ല. ദുബായ് റോഡുകളൊക്കെ തന്നെ രാവിലെ മുതലേ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് വണ്ടി ഓടിക്കാത്ത സമയത്ത് ഒരു അപ്ഡേറ്റ് തരാനാണ്.
0: ട്രാഫിക് അപ്ഡേറ്റ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായേക്കുന്ന ഒരു കുറിപ്പുണ്ടായിരുന്നു. ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി എഴുതിയേക്കുന്ന ഒരു കുറിപ്പ്, ആ മകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചേക്കുന്ന ഒരു കുറിപ്പായിരുന്നു. ഈ പലപ്പോഴും ഈ പെമ്മക്കളുള്ള അച്ഛന്മാർ ഒരു എക്സ്ട്രാ കെയർ ആയിരിക്കും. അതിപ്പം അച്ഛന്മാരായിക്കോട്ടെ, സഹോദരന്മാരായിക്കോട്ടെ, ഒരു അതും ഒറ്റമോളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് മകനോ മകളോ ഉള്ളവരായിക്കോട്ടെ, പക്ഷെ പെമ്മക്കളോട് അവർക്കുള്ള ഒരു കരുതൽ എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫറൻറ്റാണ്. പെമ്മക്കൾക്ക് തിരിച്ച് അച്ഛന്മാരോടുള്ള കരുതലും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, പ്രവാസികളായിട്ടുള്ള പെമ്മക്കളുള്ള അച്ഛന്മാരെന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജുകളോ നിങ്ങളോട് പങ്കുവെക്കുന്ന കാര്യങ്ങളോ ഒക്കെ ഭയങ്കര സ്പെഷ്യലായിരിക്കും. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എന്താ അപ്പനെന്ന് പറയുന്ന ആ ഒരു വികാരം തന്നെ ഞങ്ങൾ ആമക്കൾക്കുള്ളതിനെക്കാട്ടിൽ ഒരു പടി കൂടുതലാണെന്ന് ഞാൻ പലപ്പോഴും, മക്കൾക്കില്ല എന്നല്ല കേട്ടോ, പക്ഷെ എന്നാൽ ഒരു പടി കൂടുതലാണെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഈ പണ്ട് ഒരു ഒരു 20 കൊല്ലം മുന്നേ നിങ്ങൾ പ്രവാസത്തിൽ നിങ്ങൾ തുടങ്ങിയവരാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് കൊച്ചുമകള് കൊച്ചുമകളല്ല നിങ്ങളുടെ മോള് കുഞ്ഞായിരുന്നെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വന്നേക്കുന്ന കത്തുകൾ നിങ്ങൾ വായിച്ചാൽ എത്രമാത്രം ഇന്നും നമ്മുടെ കണ്ണു നിറഞ്ഞു പോകുന്ന എത്രയോ കത്തുകൾ ഉണ്ടായിരിക്കും അല്ലേ. നാട്ടിലെ വിശേഷങ്ങളും അമ്മയുടെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ കൊച്ചു കുഞ്ഞിൻ്റെ ആ കത്ത് ഇന്ന് ആരെങ്കിലും ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രവാസികളായി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അത് സത്യം പറഞ്ഞല്ല, ഇത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലൊക്കെ ഓടിവെത്തിയ ചില കാര്യങ്ങളാണ്. പല വേർട്ടിക്കൽസായിട്ട് നമുക്ക് അച്ഛൻ മകളുടെ ബന്ധത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ ദിവസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മകള് ആ മകള് ബാംഗ്ലൂരിലേക്ക് വേണ്ടി മാറുകയാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് മാറുന്ന സമയത്ത് ഈ അച്ഛൻ ആ മകൾക്ക് വേണ്ടി താമസ സ്ഥലം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ആ അച്ഛൻ ഫേസ്ബുക്കിലിട്ടത്. അതാണ് ആ മകളെടുത്തിട്ട് എന്താ പറയുന്നത് വൈറലാക്കി കളഞ്ഞത്. അത് പലപ്പോഴും മാതാപിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ട്, നമ്മൾ പെൺമക്കള് പ്രത്യേകിച്ച് വളർന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് മേളിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയണേ അവിടെ ചെല്ലുന്ന നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, അത് താമസം സൗകര്യങ്ങളൊക്കെ സുരക്ഷിതമാണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ് കൊടുത്തത്. ഹലോ, ഞാൻ കൊൽക്കത്തയിൽ നിന്ന് പ്രകാശ്. ആദ്യമായി ബാംഗ്ലൂരിലേക്ക് വരുന്ന എൻ്റെ മകൾക്ക് വാടകയ്ക്ക് ഒരു ഒറ്റമുറി തിരയുന്നുണ്ട്. നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമോ? മകൾക്ക് പുതിയൊരു നഗരത്തിൽ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുവാൻ ഒരു അഭിരുചിതൻ്റെ സഹായം തേടുകയാണ്. പോലും ഈ പിതാവ് അഭിരുചിതൻ്റെ സഹായം തേടാൻ പോലും മടിച്ചില്ല ഈ പിതാവ് എന്നാണ് ആ ഒരു കുറിപ്പിൽ കൊടുത്തിട്ടുള്ളത്. ആ മകളാണ് അതെടുത്തിട്ട് എക്സിൽ ഷെയർ ചെയ്തത്. ഇത് ഭയങ്കരമായിട്ട് ഇൻ്റർനെറ്റിൽ വൈറലായിട്ടുണ്ട്. ഭയങ്കര രീതിയിൽ അക്സെപ്റ്റൻസുമാണ് കിട്ടിയത്. ഒരു ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഒരു മകൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് അച്ഛൻ അറിയില്ല, വേറെ ഒരു പക്ഷേ മകൾക്കറിയാം, മകൾക്ക് കണക്ഷൻസ് ഉണ്ടാവാം, കൂട്ടുകാരുണ്ടാവാം, അവർക്കൊക്കെ തന്നെ അവിടെ വീടും കാര്യങ്ങളൊക്കെ തരുകയെങ്കിൽ പോലും അച്ഛൻ്റെ മനസ്സിലെ ആ ഒരു എന്താ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു നൊമ്പരം, ഈ വക കാര്യങ്ങൾ നമ്മളത് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്ത ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ മകൾ എഴുതിയ ഒരു കത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ പഠിക്കാൻ പോയിരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് കൊടുത്തിരുന്ന ഒരു ഒരു പി ജിയോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതിനെക്കാട്ടിൽ ഒരു പടി മുകളിൽ നിങ്ങളുടെ മകൾ എക്സലൻസ് ചെയ്ത് നിങ്ങളെ അമ്പരിപ്പിച്ച ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ പറയാട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്റ്റോറീസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Ammone, enda idu? ee vandide ac adichu poyalla idakka sradhikkanna paadu
10: sradhikkanna
9: eda mone poyada poi vandide ac adichu poi
11: annam pedikkanada
12: vandi nere andrasilekku vittu ee choodathu nammada budget odukkana quality parts andrasile ullu
9: ammane enna vegam po andrasilekku ini engil sradhikkanna paadu
10: anna sradhikka
13: ambane pole ningalum sradhichekane ee choodathu best auto ac parts ne Aldras auto ac parts Aldras the best cooling solution for all vehicles visit aldras.me

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം, ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി ജെ പിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച CRPF. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത

വിദ്യാർത്ഥികൾക്കും പെല്ലറ്റ് തോക്കുകളിൽ നിന്ന് പരിക്കേറ്റുവെന്നും സഫ്ദർജിംഗ് ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ആശുപത്രി അധികൃതരാണ് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ നിന്ന് പെല്ലറ്റുകൾ നീക്കം ചെയ്തതെന്നും CJP പ്രതിനിധികൾ പറയുന്നു. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് CJP. സോനം വാങ്ചുക്കിന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ അദ്ദേഹം സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ടെന്നും സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർമന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കൊക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായ പ്രതിഷേധം നടത്താനാണ് ആഹ്വാനം. സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്രം രംഗത്തെത്തി. ജെപി നഡ്ഡയുടെ വീട്ടിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം നേരത്തെ തള്ളിയിരുന്നു. നിഷ്പക്ഷ വേദിയിൽ ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുലും. സംവാദത്തെക്കാൾ സർക്കാരിന്റെ മുൻഗണന അടിച്ചമർത്തലിനാണെന്നും കർഷകർക്കും സാമൂഹിക പ്രവർത്തകർക്കും പിന്നാലെ വിദ്യാർത്ഥികളിലേക്കും ആ രീതി തുടരുന്നുവെന്ന് സോണിയാഗാന്ധി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ കോടതി റിമാൻഡ് ചെയ്തു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റാമിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് ക്രൈംബ്രാഞ്ച് നേരിട്ടത്. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. അജിത് കുമാർ നിയമ നടപടിക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നീക്കം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. DGP സ്ഥാനക്കയറ്റത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും മുൻഅംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാർ ഉണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദ് ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. US ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് US സൈന്യം ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണം നടത്തി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. രണ്ടാം തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത്. അടുത്ത വർഷം June 9 മുതൽ 13 വരെയാണ് ഫൈനൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണന. UAE ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവർക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഒഴിവാക്കുമെന്നും അംബാസഡർ അറിയിച്ചു.

0: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 34%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സ്വാഗതം. അങ്ങനെ മറ്റൊരു വീക്കെൻഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് നിത്യ. നമസ്കാരം.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്.
1: തീർച്ചയായിട്ടും വീക്കെൻഡിലേക്ക് കയറി അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. പക്ഷെ നിത്യ ഓരോ ദിവസം കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിത്യ വന്നപ്പോ എന്റെ അടുത്ത് പറയാണ്, ഇന്ത്യയില് നമുക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ബുക്ക്
2: ചെയ്യാം.
1: എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്, ഒക്കെ എവിടുന്ന് അറിയണത്?
2: അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും എന്റെ ഷോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും. ഇത് ഞാനും അക്ഷയും കൂടെ എന്തായാലും പറയുന്നത്.
1: എന്താണ്, എങ്ങനെയാണ് ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് സ്വന്തമായിട്ട് അല്ലെ ഇന്ത്യയില് സ്വന്തമായിട്ട് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്?
2: ആക്ച്വലി ബസ്സും ബോട്ടും ഒക്കെ ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ട്രെയിൻ മുഴുവനായിട്ടോ അല്ലെങ്കിൽ കോച്ചുകളും നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ഏറെ കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന FTR എന്ന് പറഞ്ഞ, അധികം ആർക്കും അറിയാതെ പോയ ഫുൾ താരിഫ് റേറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ചാർട്ടേഡ് സർവീസ് ആണ്. ഇത് ഏറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു, നമ്മളാരും അറിഞ്ഞില്ല. അതുവഴിയാണ്, ഈ പ്രോജക്ട് വഴിയാണ് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തീർത്ഥാടക യാത്രകള്, കോർപ്പറേറ്റ് എന്തെങ്കിലും ട്രിപ്പുകള് അല്ലേ, വിവാഹ പാർട്ടികള്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പേരെ കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകേണ്ടി വരും. ഞങ്ങൾ ഈ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെടുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച്
1: കൊണ്ടുപോകുന്ന ഒരു കമ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് ബുക്ക് ചെയ്ത് പോകുമായിരുന്നു. സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത്, കോളേജിൽ നിന്ന് പോകുന്ന സമയത്ത്, പിന്നെ ഇപ്പൊ വന്ന് നമ്മുടെ നാട്ടിൽ KSRTC ബസ് ഒക്കെ കല്യാണത്തിന് നമുക്ക് ബുക്ക് ചെയ്യുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാം. പക്ഷെ ഒരു ട്രെയിൻ, നമ്മൾ ചില തമാശക്ക് പറയും ഇവര് ഒരു ട്രെയിൻ ഫുൾ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആവുകയാണ്.
2: അതായത് ഒരു മുഴുവൻ ട്രെയിൻ ബുക്ക് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു 18 കോച്ചുകളെങ്കിലും അതിൽ വേണം.
1: ശരി,
2: നമ്മൾ ബുക്ക് ചെയ്യാൻ നേരത്തെ 24 കോച്ചുകൾ വരെ കിട്ടും. പിന്നെ ഒരു ബോഗിക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ മിനിമം 50,000 ആണ് നമ്മൾ ആദ്യം അടക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോ ഒരു 18 കോച്ചുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 900,000 രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടക്കേണ്ടി വരും. പിന്നീട് അതിനുശേഷം അത് തിരികെ കിട്ടാനുള്ള ഫോമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു ഹൈലൈറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് FTR എന്ന് പറഞ്ഞൊരു സർവീസ്, ഫിക്സഡ് അതെ സോറി ഫുൾ താരിഫ് റേറ്റ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
1: ഇപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും.
2: ഓഫ്കോഴ്സ്, അതായത് IRCTCയുടെ ഔദ്യോഗിക FTR വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള റെയിൽവേ റിസർവേഷൻ ഓഫീസ് വഴിയോ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതേ.
1: ശരി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഇനി ആർക്കെങ്കിലും ഒക്കെ കല്യാണം ഈ ഇന്റർ സ്റ്റേറ്റ് മാനേജ് ഒക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫങ്ഷൻസ് ഒക്കെ അങ്ങനെ നടക്കുന്നവരുണ്ടെങ്കിൽ, ഈ തരത്തിൽ FTR വഴി ബുക്ക് ചെയ്താൽ നമുക്കൊരു ട്രെയിൻ മുഴുവനായിട്ട് നമുക്ക് കിട്ടാവുന്നതാണ്.
2: അഡ്വാൻസ് തിരികെ കിട്ടാനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ചീഫ് കൊമേഴ്സ്യൽ മാനേജർക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് തിരികെ കിട്ടാനുള്ള വകുപ്പ് ഉണ്ട്.
1: ഓ ശരി, അപ്പൊ ഇതിന്റെ നിയമചട്ടങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിയുക. അതിനകത്ത് നമുക്ക് പ്രോസ് ആൻഡ് കോൺസും എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെയാണ് പല സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഫുൾ ട്രെയിൻ ബുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ബുക്ക് ചെയ്യുന്ന ട്രെയിൻസ് നമ്മൾ ഷൂട്ടിങ്ങിന് എടുക്കാറുണ്ട്. അതിന് ഇത്ര മണിക്കൂറാണ് കൊടുക്കുന്നത്. ചില ഇതിനകത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്ലാറ്റ്ഫോമുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഷൂട്ട്സിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട് ഇട്ട്, പിന്നെ ചില സിനിമകളിലൊക്കെ തന്നെ ഈ ഇത്ര മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അവരത് ഫേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും കഥകൾ വന്നിട്ടുണ്ട്.
2: ശരി, ചില സിനിമകളിലൊക്കെ ആണെങ്കിൽ അത് മീൻസ് നമ്മൾ കാണാൻ ഷൂട്ട് കാണുമ്പോൾ പറയാം ട്രെയിനേ അല്ല, പക്ഷെ അതുപോലെ തോന്നും. ഇപ്പൊ പിച്ചകപ്പും കാവുകൾക്കും അത് പുതുതായിട്ട് വന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അതൊക്കെ ക്രിയേറ്റ് ചെയ്യുക.
1: ശരി, അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റെയിൽവേയിലെ നമ്മുടെ ട്രെയിൻ നമുക്ക് ഫുള്ളായിട്ടും ബോഗിയായിട്ടും ഒക്കെ തന്നെ റെന്റ് ചെയ്യാൻ പറ്റുന്ന അവസരമാണ് ഇപ്പോൾ ഉള്ളത്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru, Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായിരിക്കുന്ന ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെ തന്നെ കുറഞ്ഞ് അവിടെ ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ് ഈ സമയത്ത് കാണുന്നത് കേട്ടോ. വേറെ എങ്കിലും വലിയ രീതിയിൽ വിഷയങ്ങളില്ല. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് സ്റ്റിൽ ഒരു വേറൊരു ആക്സിഡന്റ് കൂടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതാണോ എന്ന് എനിക്കറിയില്ല. ബാക്കി റോഡുകളെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുബായ് റോഡുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഉള്ള സിറ്റുവേഷനാണ് ഇപ്പം ഈ സമയത്ത് കാണുന്നത്.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: listening to Home 92.2 FM. Home is a feeling. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ കലീസ് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ താടിക്കും കൈയെടുത്ത് ഇങ്ങനെ ഇരുന്ന് അങ്ങ് മുഴുവൻ അങ്ങോട്ട് വായിച്ചു. സത്യം പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു അഹമ്മദിൻ്റെ കഥയാണ് കേട്ടോ. ഈ അഹമ്മദ് ആക്ച്വലി ദുബായിലെ സ്ട്രേറ്റ് കാറ്റ്സിന് അൽതവാൽ പാർക്കിൽ സ്ട്രേറ്റ് കാറ്റ്സിനെ ഫീഡ് ചെയ്യുന്ന ഈ അഹമ്മദിൻ്റെ കഥയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇദ്ദേഹം ഡെയിലി കാറ്റ്സിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ ഇത് മുനിസിപ്പാലിറ്റി റൂളിന് സത്യം പറഞ്ഞാൽ എതിരല്ലേ? കാരണം നമ്മൾ ഈ പലപ്പോഴും ഒരു ചെറിയ വെള്ളം കൊടുക്കുമ്പോൾ അല്ലെ, പാല് വെച്ച് കൊടുക്കുമ്പോൾ അല്ലെ, ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ എല്ലാം വൃത്തികേടായി പോകുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ സമയത്താണ് അഹമ്മദിൻ്റെ ഈ ഒരു സ്റ്റോറി ഫുള്ള് കലീസ് ടൈംസിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ അഹമ്മദ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, രാത്രിയിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ദുബായി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫുഡുമായിട്ട് അദ്ദേഹം ഈ അൽതവാറിലെ പാർക്കിലേക്ക് പോകുന്നത്. 5 കിലോ ഫുഡ് ഡെയിലി എടുത്തിട്ടാണ്, നോട്ട് ദ പോയിന്റ്, 5 കിലോ ഫുഡ് ഡെയിലി എടുത്തിട്ടാണ് ഇദ്ദേഹം പാർക്കിലേക്ക് പോകുന്നത്. ഈ ഫുഡ് അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കണ്ടെയ്നേഴ്സിൽ എല്ലാ ഫുഡും വെച്ച് അവിടുത്തെ കംപ്ലീറ്റ് പൂച്ചകൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം മടങ്ങുന്നത്. വെറുതെ അല്ല മടങ്ങുന്നത്, ആ കംപ്ലീറ്റ് കണ്ടെയ്നർ എടുത്ത് ക്ലീൻ ചെയ്ത് ഒരു ഫുഡ് സ്പോട്ട് പോലും അവിടെ ബാക്കി അവിടെ ഇടാതെയാണ് ഇദ്ദേഹം കംപ്ലീറ്റ്ലി എടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കുന്ന ഒരു സർവീസാണ് അഹമ്മദ് ഈ സ്ട്രൈ ക്യാച്ചിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം കഴിഞ്ഞ 2 വർഷമായിട്ട് ക്യാച്ചിനെ ഇതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതാണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞ സമയത്താണ് മറ്റൊരു ജെയിംസ് എന്ന് പറയുന്ന ഒരു പുള്ളീനെ അടുത്തൊരു സ്റ്റോറിയെ പറ്റി ഞാൻ അറിയുന്നത്. ഇദ്ദേഹം 5000 ദിർഹംസ് ആണ് ഒരു മാസത്തേക്ക് ഇത് ക്യാച്ചിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത് കേട്ടോ. ഈ അഹമ്മദ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് കംപ്ലീറ്റ് ഡേയ്സും ഇദ്ദേഹം മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ ജെയിംസ് ആകട്ടെ, ജെയിംസും ജെയിംസിൻ്റെ വൈഫും ഭയങ്കര മികസ്നേഹികളാണ്. ഇവർ രണ്ടുപേരും ഏകദേശം എന്താ പറയുക, പല ക്യാച്ചിനെ റെസ്ക്യൂ ചെയ്ത്, വെതർ കണ്ടീഷനിൽ മോശമായിട്ട് കിടക്കുന്നവരെ റെസ്ക്യൂ ചെയ്ത് അതിന് വാക്സിൻ എടുത്ത് അങ്ങനെ കൊടുക്കുന്ന ഒരു രണ്ടുപേരാണ് ഇവർ. അവർ പറയാണ് 60 ദിർഹത്തിനുള്ള ചില ചികിത്സകളുണ്ട്, ചില ചികിത്സകൾ 250 ദിർഹത്തിനുണ്ട്, 500 ഉണ്ട്, 700 ഉണ്ട്, അങ്ങനെ പല എമൗണ്ട്സ് ആയിട്ടാണ് ഇത് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. പല പല പല ക്യാച്ചിനെ റെസ്ക്യൂ ചെയ്ത് അങ്ങനെ ഏകദേശം 10,000 ദിർഹംസ് ആണ് ഇവർക്ക് മന്ത്ലി ഫുഡും റെസ്ക്യൂ വെറ്റിനറി ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് വരുന്നതെന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ലാസ്റ്റ് 5 വീക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 24,000 ദിർഹത്തും ഇവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ഇനിഷ്യേറ്റീവ് ആണ്. സി, പല കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് നിയമങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പല രീതിയിൽ അതിനെ എന്താ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഞാൻ കണ്ടത്. ഞാൻ നേരിട്ട് കണ്ടിരുന്ന ഒരു കാര്യമാണ്, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു കപ്പിൽ പാല് വെച്ച് കൊടുത്തു. ഈ പാല് നമുക്ക് പൂച്ചയ്ക്ക് അറിയത്തില്ല, നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിയില്ല. അതിന് ഫുഡ് മുനിസിപ്പാലിറ്റി വേറെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്ന വിഭാഗമുണ്ട്. അപ്പോൾ ഇതവിടെ കൊടുത്ത സമയത്ത് എന്താണെന്ന് അറിയാം, അവിടെ ഫുള്ള് സ്പില്ല് ചെയ്തു ഈ പൂച്ച വന്നിട്ട്. അവിടെ ഫുള്ള് അങ്ങ് അലങ്കോലമായി ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ ഫ്രണ്ട് വന്ന് ഈ കൊടുത്ത ആളെ ശരിക്കും അഴകു പറഞ്ഞു. നിങ്ങൾക്കറിയത്തില്ല ഇതിൻ്റെ ഭവിഷ്യത്ത്, ഇതെങ്ങാണ് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിക്കാരൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കടക്കായിരിക്കും ഫൈൻ വന്ന് അവസാനം ഞാനിത് ഷട്ടർ ചെയ്യേണ്ട അവസരം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ സ്ഥാനത്താണ് ഇദ്ദേഹം ഒരു ഫുഡിൻ്റെ തരി പോലും വെക്കാതെ, അത് ഇവിടുത്തെ പത്രത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്ര നന്നായിട്ട് ആ ഒരു സംഭവത്തെ അദ്ദേഹം ടേക്കപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ക്യാച്ചിനെ വോളണ്ടിയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ നമ്മൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് പ്രത്യേകിച്ച് വിദ്യയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഈ അഡോപ്റ്റ് ഡോണ്ട് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിനെ പറ്റി അറിയുന്നത്. വിദ്യ ഒരിക്കലും, വിദ്യക്ക് ഒരുപാട് നായ്ക്കുട്ടികളുണ്ട്, അപ്പോൾ ഒരിക്കലും നായ്ക്കുട്ടികളെ പൈസ കൊടുത്ത് മേടിക്കത്തില്ല. ഞാനൊക്കെ ആയിരുന്ന നാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബ്രീഡിനെ ഞാൻ പൈസ കൊടുത്തായിരുന്നു മേടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴേയാണ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ട്രെൻഡ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ നല്ല പെഡിഗ്രിയേറ്റ് ആയിട്ടുള്ള ക്യാറ്റിനെ കിട്ടും, ഡോഗ്സിനെ കിട്ടും, ഇതിനൊക്കെ തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്യുക. അത് എന്താ പറയുന്നത്, ഓഫൺ ആവാതെ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഒരു വീട് അതിന് കിട്ടുമെന്നുണ്ടെങ്കിൽ അതും വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ തന്നെ നോക്കി നമുക്ക് ഓരോ അഡോപ്ഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സർവീസും ഒക്കെ ചെയ്യാം. പക്ഷേ എന്തായാലും നമുക്ക് ഇപ്പോഴും ആനിമൽസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വികാരമാണ്. കാരണം ഞാൻ അതുപോലെ ആനിമൽസിനെ വളർത്തിയിട്ടുള്ള ഒരാളാണ് നാട്ടിൽ. പക്ഷേ ഇവിടെ വന്ന് ഫ്ലാറ്റ് ജീവിതത്തിൽ എനിക്കെന്തോ അത്ര ഞാൻ കംഫർട്ടബിൾ അല്ല. പക്ഷേ നമ്മളൊരു വീട്ടിലേക്ക് നമുക്ക് മാറുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു വില്ലയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നതാണെങ്കിൽ വളർത്തണം കേട്ടോ. കാരണം ഇപ്പോഴും ഒരു പെറ്റ് നമ്മുടെ കൂടെ ഉള്ളത്. അത് ഭയങ്കര റിലീഫ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തോ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ചേർന്ന് ഇടപെട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആനിമൽസ് കൂടെയാണ് നമ്മുടെ ഈ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പെറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അഹമ്മദിനും ജെയിംസിനും ഒരു വലിയ സല്യൂട്ട്. അവർ ചെയ്യുന്ന ഒരു വലിയൊരു പ്രവൃത്തി തന്നെയാണ് ഈ നാട്ടിൽ ഈ പ്രത്യേകിച്ച് ഈ ചൂടത്ത് ഇങ്ങനെ അലഞ്ഞേരിഞ്ഞ് നടക്കുന്ന ക്യാറ്റ്സിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത് അവർക്ക് ഫുഡും കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.

0: Friday morning 6 to 7 a.m. Wake up call with Jaya, only on Home 92.2 FM.
1: Wake up call with Jaya, brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം. നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും CJP ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യത്തിൽ കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടില്ല. ഡൽഹിയിലെ മേധാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുടെയും ജിതേന്ദ്രസിംഗിന്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം സമരം അവസാനിപ്പിച്ചത്. സമരം കൂടുതൽ ശക്തമാകുന്നതും വിദ്യാർത്ഥി പ്രതിഷേധം വ്യാപിക്കുന്നതും കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോഗ്യ

സഹമന്ത്രി ജെ പി നഡ്ഡ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി 4 മണിക്കൂറോളം നീണ്ട അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 3 പ്രധാന ഉറപ്പുകളാണ് കേന്ദ്ര സർക്കാർ വാങ്ചുക്കിന് നൽകിയത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ എതിരെ പ്രതികാര നടപടികളോ കേസോ എടുക്കില്ല. പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുമായി പാർലമെന്റിൽ പൊതുചർച്ചയ്ക്ക് വഴി തുറക്കുമെന്നും നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർമന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായ പ്രതിഷേധമാണ് നടത്തുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരുമായി ഇന്ന് ചർച്ച നടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ചായിരിക്കും ചർച്ചയെന്ന് സിജെപി വക്താവ് സൂചിപ്പിച്ചു. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച സിആർപിഎഫ്. പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലറ്റ് തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എഡിജിപി എം ആർ അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത് കുമാറിന് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് SIT. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. യുഎസുമായി ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ.
സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. അർജന്റീനിയൻ പ്രതിരോധ താരം നിക്കോളാസ് ഒട്ടമെന്റി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 22 വർഷം നീണ്ട കരിയറിനാണ് 38 വയസ്സുകാരനായ സെന്റർ ബാക്ക് താരം വിരാമമിട്ടത്. അർജന്റീനയ്ക്കായി 139 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒട്ടമെന്റി 2022 ഫിഫ ലോകകപ്പ് കിരീടവും 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
4: Time check.
0: Brought to you by Ozone Cargo.
5: Good morning, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
5: Current temperature in Dubai, 37 degrees Celsius, humidity 33%.
4: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഒരു ഹാപ്പി വീക്കെൻഡ് എപ്പിസോഡിലേക്ക്. എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഹാപ്പിയായിട്ടൊരു ഹാപ്പി വീക്കെൻഡ് നേരെയാണ്. അപ്പൊ ഞാനും ഇന്ന് എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളെപ്പോഴും ഇങ്ങനെ എനർജിയുടെ കാര്യം പറയുമ്പോൾ അതിലൊരു പാട്ട് വേണം, കൊട്ട് വേണം, അല്ലേ? അങ്ങനത്തെ ഒരു ടീമിനെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് എന്താണ് ഹോം 92.2 FM അതുപോലെ മിഡ് മോർണിംഗ് വിത്ത് നിത്യക്ക് തരാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ചകൾ നാളെ ഓഫീസിലേക്ക് പോകണ്ടല്ലോ എന്നോർത്ത് സന്തോഷിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പം നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി സന്തോഷം കൂട്ടാനായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന കുറച്ച് ടീം അംഗങ്ങളുണ്ട്. അതിനു മുമ്പ് കേരളത്തിന്റെ ആവേശകരമായ ചെണ്ടമേളത്തിന്റെ താളവും മോഡേൺ മ്യൂസിക്കിന്റെ എനർജിയും ഒക്കെ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് നെഞ്ചിലേറ്റാത്ത ഒരു പ്രവാസിയും ഉണ്ടാവില്ല. അപ്പൊ ഇവയിലെ സാംസ്കാരിക വേദികളിൽ ആഘോഷങ്ങളുടെ പൂരപ്പറമ്പ് തീർക്കുന്ന സ്ഫടികം ശിങ്കാരി, ദ റിഥം ഓഫ് റെഡ് ടീം മെമ്പേഴ്സ് ആണ് ഇന്നത് നമ്മുടെ മിഡ് മോർണിംഗ് ഷോയുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെൽക്കം ചെയ്യുന്നത് ജനീഷ് ആണ്, ജനീഷ് ജോഷി. അദ്ദേഹം ഈ ഒരു സ്ഫടികം ശിങ്കാരി ബാൻഡിന്റെ പ്രമാണി, മേള പ്രമാണിയാണ്, ലീഡർ ഓഫ് സ്ഫടികം ടീം. പിന്നെ ജിതിൻ കെ ആർ, ബേസ്മാൻ, അതോടൊപ്പം അഭിലാഷ് ഉണ്ട്. അതോടൊപ്പം ഫ്ലൂട്ടിസ്റ്റായിട്ട് ആദർശ് ജോയിൻ ചെയ്യുന്നു. സിംഗറായിട്ട് ഫ്രാൻസി ഉണ്ട്. പോരെ, വെൽക്കം ടു ഹോം 92.2 FM, ഒപ്പം മിഡ് മോർണിംഗ് വിത്ത് നിത്യ. മൈക്ക് ഓൺ ചെയ്തോട്ടെ. യെസ്,
2: താങ്ക് യു.
1: എങ്ങനെയുണ്ട് ഇന്നത്തെ വീക്കെൻഡ്? നമുക്ക് പൊളിക്കണ്ടേ?
3: ഇന്നത്തെ വീക്കെൻഡ് ചേച്ചി പറഞ്ഞില്ല, നമുക്കൊക്കെ ചേച്ചി പ്രശ്നമുണ്ട്. നാളെ ശനിയാഴ്ച നമുക്ക് ഡ്യൂട്ടിക്ക് പോകണവരാണല്ലേ.
1: ഞാൻ എന്റെ കാര്യം പറഞ്ഞത്, എനിക്ക് ഡ്യൂട്ടിക്ക് വരണ്ട. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും ജനീഷിൽ നിന്ന് തുടങ്ങാം. നിങ്ങളാണല്ലോ ഈ ഒരു ടീമിന്റെ പ്രമാണി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ജനീഷിനെ എനിക്ക് ഏറെ വർഷങ്ങളായിട്ട് അറിയാം. ഈ പറഞ്ഞ പോലെ ആങ്കറിങ്ങിനോ ചെയ്യുന്നത് കൊണ്ടും ഏറെ വർഷങ്ങളായിട്ട് അറിയാം. അബുദാബിയിൽ വെച്ചൊരു ഷോയിലൂടെയാണ് പരിചയപ്പെട്ടത്. ജനീഷിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഷോയിൽ ആക്ച്വലി ഒരു വലിയ സ്റ്റാർ ഉണ്ടായിരുന്നു. ആ സ്റ്റാറിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ ഉപരി ജനീഷ് ഓടി എന്റെ അടുത്താണ് വന്നത്, ചേച്ചി എടുക്കുന്നത് എനിക്കൊരു ഫോട്ടോ എടുക്കണം. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. സി, നമ്മളൊരു ഷോയിൽ ആങ്കറിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആങ്കർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കുക ചെയ്യാം, നമുക്ക് ഒരുപാട് വേറെ പണികളുണ്ടാവും, ഫോട്ടോയ്ക്കൊന്നും സമയമുണ്ടാവില്ല. ആ സമയത്ത് അവിടെ വരുന്ന ആൾക്കാർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അങ്ങനെയാണ് ഞാൻ ജനീഷിനെ പരിചയപ്പെട്ട് തുടങ്ങിയത്.
3: അതോടൊപ്പം റീസൺ ഉണ്ട്.
1: എന്താണ്?
3: ചേച്ചിക്ക് അത് മെസ്സേജ് അയച്ചിട്ട് അന്ന് ഒന്നിൽ നേരിട്ട് കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ചേച്ചി അന്ന് പ്രസന്റ് ചെയ്ത ഒരു രീതി സ്റ്റേജിലെ, അതല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റുകളോട് സംസാരിച്ച രീതി, നമുക്കത് ഞാൻ അത്ര നാളും കണ്ട ഷോയിലേക്കുള്ള ഒരു വ്യത്യസ്തമായിട്ടൊരു ആംഗറായി നമ്മൾക്ക് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു ചേച്ചിയുടെ സ്നേഹം ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്തു ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ അത് ഡയറക്റ്റ് ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുക്കണം. അതേപോലെ സ്ഫടികത്തിന് യാദൃശ്ചികമായിട്ട് ചേച്ചിയുടെ ഫസ്റ്റത്തെ ഒരു ആശംസയാണ് ടീം തുടങ്ങാനും കാരണമായത്.
1: ആ, അതാണ്. അപ്പം മൊത്തത്തിൽ കൂടെ ഞാനുണ്ട് അല്ലേ. ഈ ഒരു കാര്യം പറയുമ്പോൾ ജനീഷിനെ കാണുമ്പോൾ നമുക്കറിയാം ജനീഷ് വളരെ ചെറുപ്പമാണ്. അപ്പൊ ഇതിന്റെ ഒരു മേള പ്രമാണി എന്ന നിലയിൽ, അല്ലെങ്കിൽ എന്താ പറയാ, സ്ഫടികം ശിങ്കാരി ബാൻഡിന്റെ ലീഡർ എന്ന നിലയിൽ ഒരുപാട് ചലഞ്ച് ഉണ്ടാവില്ലേ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ? അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: 100% ആദ്യം തന്നെ സത്യം പറഞ്ഞു, ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ല. ഞാനൊരു ക്രിസ്ത്യനാണ്, അതുകൊണ്ട് ചെണ്ടയിൽ പോകാനായിട്ട് അമ്മയ്ക്ക് ഒരു പേടിണ്ടായിരുന്നു ഫാമിലിക്ക് എല്ലാവർക്കും. പക്ഷെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവത്തിന് ഒരു വിധിയുണ്ട്, ഇവൻ ഇങ്ങനെ ആവും അല്ലെങ്കിൽ ഇവനിങ്ങനെ പോകുന്നു. ആ ഒരു വേ എനിക്ക് കറക്റ്റ് തെരഞ്ഞെടുക്കാൻ പറ്റി. സത്യം ദൈവത്തിന്റെ അനുഗ്രഹമാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നാട്ടിൽ അങ്ങനെ കൊട്ടി സ്ഫടികം എന്ന ടീം തന്നെയായിരുന്നു. അങ്ങനെ വീട്ടുകാർ ഇവിടെ ആയതുകൊണ്ട് ദുബായിലേക്ക് തിരിച്ച് ജോലിക്കായിട്ട് കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നമുക്ക് ചെണ്ട കൂട്ടാൻ പറ്റില്ല. പരമാവധി നാട്ടിൽ പോകാനുള്ള പല പണി നോക്കി ജോലി കിട്ടാണ്ട് നടന്നില്ല. പിന്നീട് ഒരു അവസരത്തിൽ നമ്മുടെ ഇവിടുത്തെ ഒരു രാഹുൽ എന്ന ചേട്ടൻ, ആളെ ഒരു അവസരം തന്നു. ഞാൻ അങ്ങനെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടു, അതുവഴി എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉള്ളവർ കണ്ടു. അങ്ങനെ അതൊരു ദുബായ് ശിങ്കാരി എന്നൊരു ടീമായിട്ടാണ് ആദ്യം ഫോം ചെയ്തായിരുന്നത്. ആദ്യത്തെ തൃശ്ശൂർ പൂരത്തിന് നമ്മളത് ഇറങ്ങിയിട്ടുണ്ട് എത്തിസലാത്തില്. അതിന് തൊട്ടു മുമ്പ് തന്നെ ഫ്രാൻസിയണ്ണ പരിചയപ്പെടാൻ നമ്മുടെ ടീമിലെ മാനേജ്മെന്റിലെ ഒരു വ്യക്തിയാണ് ഫ്രാൻസിയണ്ണൻ. ആളെ പരിചയപ്പെട്ടതുപോലെ ദുബായ് സെന്റ് മേരീസിലെ പള്ളിയിലെ ഒരു പ്രോഗ്രാമിന് യാദൃശ്ചികമായിട്ടാണ് ആള്, എനിക്ക് ആൾക്കറിയില്ല ഞാനുണ്ടെന്ന്, എനിക്കറിയില്ല ആളുണ്ടെന്ന്. അപ്പൊ അതിനുശേഷം ആളെയും പരിചയപ്പെട്ടു. അത് ആളെ ഓർഗസ്ട്രയിലായിരുന്നു ഫ്രാൻസിയേട്ടൻ. അപ്പൊ അത് നമ്മുടെ ഒരു ഓർഗസ്ട്ര ആയിട്ട് മാറി പെർക്കഷനി സൈഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നു. അങ്ങനെ അതിനുശേഷം രണ്ടു മൂന്ന് ടീമുകൾ ഇറങ്ങി, ഫൈനലിൽ ഇറങ്ങിയ ടീമാണ് നമ്മുടെ സ്ഫടികം. പക്ഷെ ഇപ്പൊ അതാണ് ഫസ്റ്റ്.
1: അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ എന്താ കാര്യം വെച്ചാൽ ഗൂഗിളിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി, കാരണം സ്ഫടികത്തിന് എനിക്കറിയാവുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗൂഗിളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോ എന്താ പറയുക, ടോപ്പ് ബാൻഡ് ശിങ്കാരി ബാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിവിടെ വരുന്ന ഓരോ അതിഥികളും വളരെ സ്പെഷ്യൽസ് ആണ്. ഇവിടെ നിങ്ങളെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാഷന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഓരോ വ്യക്തികളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. ജനീഷ് പ്ലീസ് കം, നമുക്കൊന്ന് സംസാരിക്കാം. എന്ന് ഞാൻ ജനീഷിനോട് പറയാൻ കാരണം. അല്ലാതെ ജനീഷിനെ ജസ്റ്റ് കണ്ടു എന്ന് വിചാരിച്ച് വിളിച്ചതല്ല. ജനീഷിന്റെ ആത്മാർത്ഥത ആദ്യം ഒരു 3-4 വർഷം മുമ്പ് കണ്ടതാണ്. ആ ഒരു കൊട്ടിക്കയറുന്ന ലെവല് കണ്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നി ആസ് ആൻ ഓഡിയൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചത്. ഇനി ഫ്ലൂട്ടിസ്റ്റിലേക്ക് എപ്പോഴും ആഗ്രഹിക്കാനുണ്ട്. സിംഗേഴ്സ് ഒരുപാട് പേര് വരാറുള്ളതാണ് ഇവിടെ. ഫ്രാൻസിനെ അത്രയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ആദർശിനോട് സംസാരിക്കട്ടെ. ആദർശ് എവിടെയാ നാട്ടില്?
2: ഞാൻ നാട്ടിൽ കണ്ണൂരാണ്.
1: കുറച്ചുകൂടെ അടുത്തിരുന്ന് സംസാരിക്കൂ. ഈ ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാരൊക്കെ വളരെ പാവങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണോ ആദർശ്? ലോലാണല്ലേ. ഓക്കെ ആദർശ്, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഫ്ലൂട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണോ അതോ നാട്ടിൽ എന്തെങ്കിലും ഷോയ്ക്കായിട്ട് വന്നതാണോ?
2: ഞാൻ പ്രോഗ്രാമിനായിട്ട് വന്നതാണ്.
1: ശരി ശരി, അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അല്ലേ.
3: ഞങ്ങൾക്ക് കിട്ടിയത് രൂപചേച്ചിയുടെ കൂടെ ഒരു ബാൻഡ് പെർഫോമൻസില് അന്ന് മൂന്ന് ആൾക്കാരാ. ചെണ്ട പെർക്കഷൻ സൈഡിൽ നിന്ന് സ്പടികം, ഫ്ലൂട്ടിന്റെ സൈഡിൽ ഇവന്റെ നാട്ടിലെ ബാൻഡ് ഉണ്ട് ഇവൻ, പിന്നെ രൂപചേച്ചിയുടെ ബാൻഡിന്റെ അപ്പം. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് ഇവനെ പരിചയപ്പെടുന്നത്. വെളുപ്പിന് 2 മണിവരെ ആയിരുന്നു നമ്മുടെ ജാമ്യങ്ങൾ, ആദ്യത്തെ ജാമ്യങ്ങൾ. നമ്മള് നോർമലി എല്ലാരും പകല കാണാറ്, പക്ഷെ രാത്രി കണ്ട് രാത്രി തന്നെ വരുന്നതാണ്.
1: ഓ, അങ്ങനെയാണ് കിട്ടിയത് ആദർശിനെ. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായില്ലേ? ഫ്രാൻസി, എന്തുണ്ട് വിശേഷം? എത്ര വർഷമായി യുഎയില്?
4: ഞാനിപ്പോ യുഎയിൽ ഏകദേശം ഒരു 18 വർഷത്തോളമായി.
1: ഓ ഓക്കെ. അപ്പൊ ഇവിടെ നല്ല പ്രായമുണ്ടല്ലേ? പക്ഷെ കണ്ടാ തോന്നില്ല കേട്ടോ, ചെറുപ്പക്കാരനെ നമ്മൾ വിളിക്കും. അയ്യോ വാവ്. ഓക്കെ, പാട്ടുകാരൻ എന്ന നിലയിൽ നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്കായിട്ട് വരുന്ന സമയത്ത് തന്നെ പാട്ട് പഠിച്ചിട്ട് വന്ന ആളാണോ അതോ ഇഷ്ടം കൊണ്ട് പാടുന്നതാണ്?
4: ഇഷ്ടം കൊണ്ട് പാടുന്നതാണ്.
1: ആ ശരി,
4: ഇതുവരെ പാട്ട് പഠിച്ചിട്ടില്ല.
1: ഓ, ജാനകമ്മയുടെ കൂട്ടത്തിലുള്ള ആളായിട്ട് നമുക്ക് ചേർത്ത് വെക്കാം.
4: അങ്ങനെയല്ല,
1: ജാനകമ്മയെ സംബന്ധിച്ച് അല്ല, സാധാരണക്കാരിയായി പാട്ട് പഠിക്കാതെ പാട്ടുകളെ എന്താ പറയാ, ഒരു 99% ആൾക്കാർ ഹൃദയത്തിൽ ഏറ്റുന്ന ഒരു സംഗീതജ്ഞയല്ലേ നമുക്ക് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ പറയുമ്പോൾ പാട്ട് പഠിക്കാതെ പാട്ടിന് ഇഷ്ടം കൊണ്ട് വന്നവരാണ് അവരായിരിക്കും. ഒരു പക്ഷെ ഏറ്റവും ഒരു ബേസ് ലെവലിലേക്ക് പോയി പാട്ടിനെ അറിഞ്ഞു പാടുന്നവർ. അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസി, ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളിവിടെ കിട്ടിയതില്.
4: യെസ്,
1: നമ്മുടെ കൂടെ മറ്റൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അഭിലാഷ് ആണോ? അഭിലാഷ് ഹായ് പറയൂ. അഭിലാഷ്, ഓക്കെ. യെസ്, ജനീഷിനെയും മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് അഭിലാഷിനെ ഇവിടെ കിട്ടിയത്. ഒരാളും കൂടി ജോയിൻ ചെയ്യും, ജിതിനാണ്. ജിതിനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട സ്ഥിതിക്ക് മറ്റു പാട്ടുകളിലേക്കും ഫ്ലൂട്ടിലേക്കും ഒക്കെ നമ്മൾ തിരികെ എത്തും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഒരു കുഞ്ഞി ബ്രേക്കിലേക്ക് പോവാണ്. വേഗം തിരികെ എത്താം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അതുപോലെ നമ്മൾ സ്ഫടികം ശിങ്കാരി ബാൻഡിന്റെ ടീം അംഗങ്ങളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്, സമയവും കുറവാണ്. വേഗം എത്താം. Trending Song of the Hour.

0: You are listening to Mid Mornings with Nitya. Nitya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
11: ശ്രദ്ധിക്കാണോ മോനെ? പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: Mid Morning with Nitya.
16: Yes, welcome back to Mid Morning with Nitya on Home 92.2 FM. Home is always a feeling. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഫടികം ശിങ്കാരി ബാൻഡിന്റെ മെമ്പേഴ്സിനോടാണ്. ഇപ്പോൾ ജിതനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ജിതൻ. ആ, ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോ അല്ലെ? എല്ലാവരും ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവർക്കും, ആക്ച്വലി എനിക്കൊന്ന് ആദർശ് നാട്ടിൽ നിങ്ങളുടെ പ്രോഗ്രാമിനായിട്ട് വന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഫ്രാൻസിയുടെ ഒരു പാട്ടിൽ തുടങ്ങാം. ഫ്രാൻസി അത്രയ്ക്കും പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഫ്രാൻസിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ലിസണേഴ്സും കേൾക്കുന്നുണ്ട്. ഫ്രാൻസിയുടെ പാട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം 0585829220 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ 800920 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോ. യെസ് ഫ്രാൻസി,
17: തീർച്ചയായിട്ടും ഒരു നാലുപേര് പാടാം.
16: ഓഫ് കോഴ്സ്.

0: നൈസ്. ജൂണിലെ നിലാമഴയിൽ പലപ്പോഴും ഇവിടെ ആവശ്യപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ് കേട്ടോ. പലപ്പോഴും എഫ് എം ആവുമ്പോ കുറച്ച് അടിപൊളി പാട്ടുകൾ, ഇപ്പൊ ചെത്ത് സോങ് പോലെ, കേറി വാ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പാട്ടുകൾ പോലെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, പാട്ടുകളെ ഇഷ്ടപ്പെടുമ്പോ എപ്പോഴായാലും നമ്മള് പ്ലേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ.
1: നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഒത്തിരിയേറെ ഫാസ്റ്റ് നമ്പേഴ്സ് പാടാനായിരിക്കും പറയുന്നത് എന്നെങ്കിൽ പോലും സൈലന്റ് ആയിട്ട് ഇന്ന് കേൾക്കുന്ന ഒത്തിരി ലിസണേഴ്സ് ഉണ്ട്. അപ്പൊ അവർ ആസ്വദിക്കുന്ന സോങ് എന്ന് പറയുന്നതും ഇതുപോലെയുള്ള സോങ്സ് ഒക്കെ തന്നെയായിരിക്കും.
0: പാട്ടിന്റെ ഒരു പവർ പറഞ്ഞറിയിക്കാനാകില്ല.
1: യെസ്,
0: ഞാൻ നേരെ പോകുന്ന നമ്മുടെ ആദർശിലേക്കാണ്. സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ കാണാൻ അത് കേൾക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. സോ ആദർശ് ഒരു ഫ്ലൂട്ടിസ്റ്റ് ആണ്, അതൊക്കെ ഇരിക്കട്ടെ. എത്ര വർഷമായിട്ട് ഈ ഫ്ലൂട്ട്, അച്ഛനമ്മയും പിന്നെ ഇത് പഠിക്കണം എന്ന് കരുതി പഠിപ്പിച്ചതാണോ, ഇഷ്ടം കൊണ്ട് പഠിച്ചതാണോ?
2: അല്ല, ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്.
0: അതെ അല്ലേ, ഓക്കെ.
3: അത് ഈ കലാകാരന്മാരുടെ ഏറ്റവും അനുഗ്രഹങ്ങൾ. പ്രത്യേകിച്ച് പഠിക്കുന്ന ടീമിനെ ഞാൻ കണ്ടെടുത്തോളം, എല്ലാം വരുന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആരുടെ സപ്പോർട്ട് ഇല്ല, പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, സ്വന്തമായിട്ട് അത് മനസ്സിലാക്കി പഠിച്ചു വന്ന. ഇപ്പൊ പാട്ട് പാടുന്ന ആൾ പഠിക്കാൻ പോയിട്ടില്ല, ഫ്ലൂട്ടിസ്റ്റും പഠിക്കാൻ പോയിട്ടില്ല, ഞാനും പഠിക്കാൻ പോയിട്ടില്ല.
0: ഇവിടെ
3: ജോലിക്ക് വന്ന ബിനീഷ് എന്നൊരു ടീമിന്റെ വലന്തര പ്രമാണം നിൽക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ ഇതുവരെ ചണ്ട കുട്ടികളെ നാട്ടില് ദുബായ് വന്നിട്ട് കണ്ടോ, അവൻ ഇവിടുത്തെ പ്രമാണക്കാരനാണ്, ബേസ് പ്രമാണവനാണ്.
0: അപ്പോ ആദർശിന്റെ ഒരു ഫ്ലൂട്ട് എങ്ങനെയാന്ന് നമുക്കൊന്ന് കേൾക്കാം.

0: മൈഗോഡ്, ഒന്നും പറയാനില്ല. അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നല്ല പാട്ട് അല്ലേ. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തു. എനിവേ, എന്തായാലും ഫ്ലൂട്ടിസ്റ്റിനെയും സിംഗറിനെയും കൊണ്ട് തന്നതിന് ആദ്യം ഞാൻ ജനീഷിനോടാണ് നന്ദി പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ചെണ്ട എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്റ്റാമിന വേണ്ട ഒരു മീൻസ് ഒരു കലയാണ്, കലാരൂപമാണ് അല്ലേ. ചുമ്മാ ഉറങ്ങാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് ആ ഒരു അവസ്ഥയിൽ ഒട്ടും ഹെൽത്തി അല്ലാണ്ട് കടന്നു ചെല്ലാൻ പറ്റിയതേ അല്ല അല്ലേ.
1: നമ്മുടെ ചെണ്ട ഫീൽഡില് ഈ പറഞ്ഞ കാര്യം ഇതല്ല എന്നാല് നമുക്ക് മിക്ക പ്രോഗ്രാമുകളും ഒരു പക്ഷെ നമ്മള് ജലപാനമില്ലാതെ ഇറങ്ങി പറയില്ലേ, അതേപോലെ പല പ്രോഗ്രാമുകളും.
0: ഞാനത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് പ്രോഗ്രാം വന്നാൽ നമുക്ക് ഉറങ്ങാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ അപ്പോഴും ഒരു സ്റ്റാമിന കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് നിലനിർത്താൻ ഇതൊക്കെ കഴിയുമ്പോൾ, ഇനിയിപ്പം ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു സീസൺ അല്ല, ഇനി അങ്ങോട്ട് തുടങ്ങുകയാണെന്ന് തോന്നുന്നു മേ ബി അല്ലേ.
1: അപ്പൊ
0: അതിനുവേണ്ടി എന്തൊക്കെയാണ് മനസ്സിലും ശരീരത്തിനുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ?
1: നമ്മള് ആദ്യം തന്നെ ടീമിന്റെ ഒരു ബോണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് വർഷങ്ങളായിട്ട് ഉണ്ടാവുന്ന കണക്ഷൻ, ഇപ്പൊ ഇരിക്കുന്ന പ്രാക്ടീസ്, ഇരിക്കുന്ന ജാമിങ് ആണ് നമ്മുടെ കണക്ഷൻ. ഇപ്പൊ ഇവൻ വായിക്കുമ്പോൾ നമ്മൾ സ്റ്റേജിൽ പോലും ഒരു പക്ഷേ ഇവൻ ഇവന്റെ കഴിയുന്നതിന് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം, ഓർക്കസ്ട്ര മൊത്തം മനസ്സിലാക്കുന്നത് ഇവന്റെ ആ വായിക്കുന്ന ആ ശൈലിയും ഐ കോൺടാക്ടും ആണ്. അപ്പൊ ആ ഒരു ബോണ്ട് വരണമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പ്രാക്ടീസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ പ്രോഗ്രാം ഇപ്പൊ ഓൾറെഡി മൂന്നാല് പ്രോഗ്രാം ഈ സീസണിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ജാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രോഗ്രാം ചെയ്തപ്പോ പ്രവാസ ലോകത്ത് നമുക്ക് ഒരു ദിവസം എല്ലാ പിള്ളേരായിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഏറ്റവും ഭാഗ്യ ഒരു സ്ഥലം കിട്ടാന്ന് പറയുന്നത്.
0: അപ്പൊ
1: അതാണ് നമ്മുടെ മനസ്സിന്റെ ബലം, ആ ഒരു കൂട്ടായ്മയാണ്.
2: അതിലൊരു കാര്യം പോയിന്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു ടീമിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. അത് ഞങ്ങളുടെ ടീമിന്റെ നിരന്തൂണായിട്ടുള്ള റെയ്ഗൺ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അത് നാട്ടിലാണ് ആക്ച്വലി, അതുകൊണ്ടാണ് ആളിവിടെ ഇല്ലാത്തത്.
0: തീർച്ചയായിട്ടും
1: ചേച്ചി പറഞ്ഞ ആ രണ്ടു മൂന്ന് വർഷം നമ്മൾ കണ്ട് പരിചയപ്പെട്ടപ്പോ ഞാനൊരു ടീമിനെ ഫോം ചെയ്തതാണ്. അതിനുശേഷം ചില സാങ്കേതിക കാര്യങ്ങളും എനിക്ക് ഇറങ്ങേണ്ട മാറേണ്ട വന്നപ്പോ ഞാനിങ്ങനെ കൊട്ടാതിരുന്നപ്പോ എന്നോട് നിനക്ക് എന്താടാ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒറ്റ വ്യക്തിയാണ് രായക നേട്ടൻ. എനിക്ക് ഒരു 45,000 നിർമ്മിച്ച് വേണ്ടി വരും. സീരിയസ് ആയിട്ട് പറഞ്ഞു, രണ്ട് പെൺമക്കളുടെ ഒരു ആളാണ്. പുള്ളിക്കാരോട് ഞാൻ നേരിട്ട് ഇങ്ങനെ പറയുന്നത് എന്നാ അന്നാൾ രണ്ടു മൂന്ന് തൊട്ട് എന്നെ കണ്ടിട്ടുള്ളൂ, എന്റെ ഫോണിലെ കോണ്ടാക്ട്. എനിക്കൊരു പ്രോഗ്രാം തുടങ്ങണമെന്നുണ്ട്, അതിനുള്ളൊരു കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല, എനിക്ക് കൊട്ടാൻ അറിയാം, ഞാനത് ടീം ബില്ല് തീർക്കാൻ നിൽക്കാൻ
0: പറ്റും,
1: നോക്കേടാ ഞാൻ നിന്റെ കൂടെ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 7 ദിവസത്തിനുള്ളിൽ ഈ പഠിക്കുന്ന ടീം ഫോമായി.
0: ഓ, അങ്ങനെയാണ്.
1: നാട്ടിൽ പോയി ചെണ്ട ഞങ്ങള് 15-16 പേർക്കുള്ള ചെണ്ടകള് ഫ്ലൈറ്റ് വഴി ഞങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ നമ്മളെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് റായക ഞാട്ടൻ.
0: ഓക്കെ,
1: അതാണ് നമ്മുടെ ഹെഡ്. ഞാൻ അതുകൊണ്ട് ചേച്ചി എന്നോട് ജനീഷ് അല്ല ഫൗണ്ടർ എന്ന് വെച്ചു പറഞ്ഞു. ഞാൻ ഫൗണ്ടർ എന്ന് പറയണേക്കാളും ബെറ്റർ പ്രമാണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെർക്കഷനിലൊക്കെ കൂടും, കാരണം ഇതിന് മുകളിൽ ഒരാളുണ്ട്.
0: തീർച്ചയായിട്ടും അത് നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. എനിക്കറിയാവുന്ന ഒരു കാര്യം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ.
2: അത് മാത്രമല്ല, നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്തും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. വേറെ ഞങ്ങൾ ആരെന്നോ എന്തെന്നോ നോക്കാതെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിന്ന ഒരു വ്യക്തിയാണ് റെയ്ഗൺ ചേട്ടൻ.
0: തീർച്ചയായിട്ടും
2: അത് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും മനസ്സിൽ ഞങ്ങൾക്ക്.
0: ഇപ്പൊ ഈ ശിങ്കാരി മേളം എന്ന് പറയുമ്പോ അസുരവാദ്യത്തിന് മുകളിൽ നിൽക്കണം അല്ലേ. ഇപ്പം ചെണ്ട എന്ന് പറയുമ്പോ തന്നെ ഒരു അസുരവാദ്യമാണ്. അപ്പോ അസുരവാദ്യത്തെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരുപാട് ടീം അംഗങ്ങളുണ്ട് എന്നിരിക്കെ, ശിങ്കാരി മേളത്തിനെ ആൾക്കാരുടെ മനസ്സിലേക്ക് അത്രയും ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കൊട്ടി കയറുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് നിൽക്കുകയോ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ?
1: ക്വസ്റ്റ്യനാണ്. ഇപ്പൊ യുവയില് ഞാൻ പറഞ്ഞു, ഞാൻ വന്ന സമയത്ത് പറയുമ്പോ ചെണ്ടയുണ്ട്, പക്ഷെ കൊട്ടുന്നതൊക്കെ ഒന്നില് ചെണ്ടമേളം, ശിങ്കാരി മേളം, ചെണ്ടമേളം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശിങ്കാരി മേളം എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ഓരോ ടൂണുകളാണ്. നമ്മൾ ഓരോ പ്രാക്ടീസിന് ഓരോ ടൂണുകൾ ഉണ്ടാക്കി കൊട്ടുന്നതാണ് അത് ശിങ്കാരി മേളം. ചെണ്ടമേളം നമ്മൾ വായത്താരി ഉണ്ട്, അതനുസരിച്ച് പഠിച്ച് കൊട്ടി അരങ്ങേറുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ വരുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു ചലഞ്ച് തന്നെയാണ്. ഇവിടെ എല്ലാവരും കണ്ടേണ്ടത് ചെണ്ടമേളാണ്. ഞാൻ വരുമ്പോ ഇവിടെ ശിങ്കാരി എന്നുള്ള സംഭവം ആ ഒരു കൺസെപ്റ്റിൽ ഒരു ടീമില്ല. നാട്ടിലെ പോലെ നമ്മൾ മുണ്ടും മേൽമുണ്ടും ഷർട്ട് ഇടാതൊക്കെ കൊട്ടുന്ന ഒരു ടീമില്ല. അപ്പൊ അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. കാരണം ഇവിടുത്തെ നിയമങ്ങൾ ഒരുപാട് നമുക്ക് അഗേൻസ്റ്റ് ഉണ്ടായത് കുറെ കാര്യങ്ങളൊക്കെ. ഞാൻ ടീം കൊടുക്കുമ്പോ വെള്ളിയാഴ്ചയാണ് വീക്കെൻഡ്, ശനി ഞായറല്ല. ദൈവം അതുപോലെ എനിക്ക് വേണ്ടി മാറ്റി ഞാൻ വിശ്വസിക്കുന്നു. ശനി ഞായറാക്കി ഇവിടെ
0: ശരിയാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശരിയാണ്, നമ്മൾ ഇത്രയും ഒരു എന്താ പറയാ, കൃത്യമായിട്ട് നമ്മുടെ ജീവിതം രീതിയും കൊണ്ടുപോകുന്നതും നമ്മുടെ കലയെ അതനുസരിച്ച് ഉപാസിക്കുന്നതിനൊക്കെ ഈ രാജ്യം നൽകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഹാർട്സ് ഓഫ് എഗെയിൻ യു എ. കാരണം നാട്ടിലെ അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ ഇവിടെ വരുന്നത്, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ആ ജീവിതോപാധിയോടൊപ്പം തന്നെ നമ്മുടെ പാഷനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ഈ ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ, ഇല്ലെങ്കിൽ നമ്മൾ ആരും നമ്മളാകില്ല.
1: ഞങ്ങൾ ഇവിടുത്തെ ഒരു ഉയർന്ന പരിപാടിക്ക് ലോക്കൽസിന്റെ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അന്ന് നമ്മുടെ ഇവന്റ് ടീം ഏൽപ്പിച്ച് ഇവന്റ് മാനേജർ പറഞ്ഞു, നിങ്ങൾ ഷർട്ട് ഇട്ട് തന്നെ തന്നെ കൂട്ടണം. അല്ലെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ ഒറ്റ ഉത്തരം, ചേട്ടാ നമ്മുടെ കല ചെണ്ടയാണ്, നിങ്ങൾ ഒരു എന്താ പറയാ കഥകളി വിളിച്ചു, നിങ്ങൾ അവരോട് ജീൻസ് ഇട്ടിട്ട് കഥകളി നടത്തണം പറഞ്ഞു
0: പറ്റും,
1: നമ്മുടെ അതിന്റെ കലാരൂപം. അപ്പൊ ഇത് രാജ്യത്തിന്റെ അങ്ങനെ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, പക്ഷെ ഇവിടുത്തെ രാജ്യത്തിൽ അറിയാത്തതുകൊണ്ടായിരിക്കും കലയുടെ പ്രധാനം. അപ്പൊ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവര് ഓക്കെ പറഞ്ഞു, എണീറ്റൊന്ന് കൈയടിച്ചാണ്.
0: തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു സ്വദേശികൾ എന്ന് പറയുമ്പോൾ നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനുഷ്യരാണ്. ഇതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ആദർശനോട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ചെണ്ടയോടൊപ്പം ശിങ്കാരിമേളത്തിനോടൊപ്പമാണ് പലപ്പോഴും ഈ ഫ്ലൂട്ടുമായിട്ട് നിൽക്കാറുള്ളത്, അതിന്റെ ഒരു സൂത്തിങ് ഫീല് നഷ്ടപ്പെടാതെ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത്?
3: എങ്ങനെയാണെന്ന് വെച്ചാല്
0: കുറച്ചുകൂടെ അടുത്ത്
3: മെയിൻ ആയിട്ടുള്ളത് പ്രാക്ടീസ് ആണ്. ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും പ്രാക്ടീസ് നിർബന്ധമാണ്. അപ്പൊ എല്ലാരും ഒരുമിച്ചുള്ള പ്രാക്ടീസ്
0: അതിനുള്ളൊരു കോൺഫിഡൻസ് തരുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ ഇപ്പോ നമ്മള് ഷോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോ ഈ ശിങ്കാരിമേളം നമ്മള് ഏതെങ്കിലും വേദികളിൽ ചെയ്യുന്ന സമയത്ത് മലയാളികൾ മാത്രമല്ല അവിടെ ഉണ്ടാവും, ഒരുപാട് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പോ ശരിക്കും അവരെ കൂടി ഇതിലേക്ക് അല്ല അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അങ്ങനെ മനസ്സിൽ മറക്കാനാകാത്ത എന്തെങ്കിലും പ്രതികരണങ്ങൾ
1: ഉണ്ടായിട്ടുണ്ടോ? അവിടെ യൂറോപ്യൻസ് ഉണ്ടായിരുന്നു, ആദ്യം അവർ ഞങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ കാലിക്ക് താളം പിടിച്ചു നിന്നു. ഞാൻ ചെണ്ട കൊണ്ട് നിങ്ങള് ഫ്രണ്ടിക്ക് പോരെ, ഫ്രണ്ടിൽ കൊണ്ടുവന്നു. പിന്നെ അവര് നമ്മുടെ മലയാളികളുടെ ഡാൻസ് ഒന്നുമല്ല, പിന്നെ അവരുടെ ഡാൻസ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് ഇട്ടിട്ടുണ്ട്, ഞങ്ങളൊപ്പം ഡാൻസ് കളിക്കി എന്നൊരു ക്യാപ്ഷനായിട്ട്. അവർക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രോഗ്രാം കഴിഞ്ഞപ്പോ നമ്മള് സംസാരിക്കുകയും ചെയ്തത്
0: മറ്റു രാജ്യങ്ങളുടെ കലകളെയും അവിടെ വ്യക്തികളെയും അവിടുത്തെ എ ടു സെറ്റ് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ അവിടെ വരുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു രാജ്യത്തിനും അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പം യു എസ് ബേസ്ഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും യു എ തരുന്ന ഒരു ഈ കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം വേറെ ഒരു രാജ്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല, ഇന്ത്യ അല്ലാതെ. കാരണം ഇന്ത്യൻസിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഇവിടെ എന്താ ഇല്ലാത്തത് അല്ലെ, ഇവിടെ എല്ലാം
1: നമ്മുടെ നാടാണ്.
2: തീർച്ചയായിട്ടും ഭയങ്കര വൈഡായിട്ട് എല്ലാവർക്കും തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ആ ഒരു പ്രൈവസിയെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലും അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും.
0: തീർച്ചയായിട്ടും
2: നമുക്ക് തരുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത്.
0: അതെ അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വിശേഷങ്ങൾക്കിടയിൽ ഒരു തമിഴ് പാട്ട് കേട്ടാലോ.
2: തീർച്ചയായിട്ടും
0: എല്ലാവർക്കും ഇഷ്ടമല്ലേ, പാട്ടുകാരനും ഫ്ലൂട്ടുകാരനും ചെണ്ടക്കാരനും. ഓക്കെ, എൻജോയ് ദ സോങ്. നമ്മളിപ്പോ തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
4: Tamil Song of the Hour Tamil Paattu Kekalama Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: மிட் மார்னிங் வித் நித்யா.
2: Yes, welcome back once again. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. എന്റെ കൂടെ ഉള്ളത് സ്പടികം ശിങ്കാരി ബാൻഡിന്റെ ടീം അംഗങ്ങളാണ്. പ്രധാനപ്പെട്ടവരെല്ലാരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇപ്പോ? അതോ ഇനി ഒരുപാട് എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമില്? അദ്ദേഹത്തിന്റെ കലയുമായിട്ടുള്ള ഒരു
3: കലയുമായിട്ട് ആൾക്ക് ബന്ധമില്ല, കലാകാരന്മാരുമായിട്ട് ബന്ധമുണ്ട്.
2: ഓ, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും. ഓക്കെ ഓക്കെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഇനി സംസാരത്തിന് എനിക്ക് ഏറ്റവും ഒരു കാര്യം കൂടെ വളരെ ഷോർട്ടാക്കി നമുക്ക് പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഷോസ് നിങ്ങൾ എത്ര എണ്ണം ഇതുവരെ ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ ഏതൊക്കെ ഷോകളാണ്?
3: നമുക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് കിട്ടിയ സോങ്ങുകൾ എന്ന് പറയുന്നത് നമ്മളെ പ്രൊമോട്ട് ചെയ്ത് നമ്മളെ ഏറ്റവും കലാകാരന്മാരെന്നുള്ളൊരു ഒരു ഒരു കൺസൺട്രേഷൻ തന്ന ഒരു ഏറ്റവും നല്ലൊരു കമ്മിറ്റി കുന്നംകുളം പെരുന്നാൾ എന്നിട്ട് പ്രവാസി പഴഞ്ഞിക്കൂട് പ്രവാസി പഴഞ്ഞിക്കാർ. അത് നമുക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഒന്നും പറയാനില്ല. നമ്മൾ യുവയിൽ വന്ന കോട്ടയിലെ ഏറ്റവും നല്ല പരിപാടികൾ, കാരണം വെച്ചാൽ അവർ പുറത്തുനിന്ന് രാഗദീപം എന്ന് പറഞ്ഞ ബാൻഡിനെ പോലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. രണ്ട് സീസൺ കഴിഞ്ഞു, രണ്ട് സീസണിലും നമ്മുടെ രാഗദീപം ബാൻഡ് ഉണ്ടായിരുന്നു. അവരെ കൂടെ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഒരു അനുഗ്രഹം ഒരു അവസരം തന്നത് ഈ പറഞ്ഞ പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മയാണ്. അടിപൊളി പെരുന്നാളാണത്, അത് നമ്മുടെ മനസ്സിൽ മറക്കാൻ. പിന്നെ തൃശ്ശൂർ പൂരം സബിൽ പാർക്കിൽ നമ്മൾ
2: കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളായിരുന്നു അല്ലേ?
3: ഓ, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നാട്ടിനുള്ള നമ്പർ വൺ ടീമായിരുന്നു അന്ന്. പെർക്കഷൻ ഫ്യൂഷൻ ഒക്കെ ചെയ്തത് അവരുടെ നടത്തുന്ന ഒരു പ്രോഗ്രാമിന്, അവരുള്ള ഒരു പ്രോഗ്രാമില് സ്പടികം വന്ന ടീം വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അവരും ഉണ്ടായിരുന്നത്.
2: ഓ, അങ്ങനെ പ്രസൻസ്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയിപ്പോ സീസൺ ആണ് തുടങ്ങാൻ പോകുന്നുള്ളൂ. എനിക്കും തണുപ്പ് കാലമായിരിക്കും ഏറ്റവും കൂടുതൽ സീസൺ അല്ലേ? അത് ചൂടുകാലത്ത് അങ്ങനെ വരാറുണ്ടോ?
3: ചൂടുകാലത്ത് നമ്മൾ പുറത്തുനിന്ന് കൊട്ടി നന്നായിട്ട്
4: വരുന്നത് ചൂട് തീരുന്ന സമയത്താണ്. സോ നമുക്ക് ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്.
2: ഓക്കെ, മനസ്സിൽ മറക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ കഴിയാത്ത കുറച്ച് നല്ല നിമിഷങ്ങളാണ് പങ്കുവച്ചത്. ഇനി ഫിലിം സ്റ്റാർസ് ഒക്കെ വന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ.
3: ഓർമ്മയുള്ളതുകൊണ്ട് നല്ല ചമ്മിയൊരു പരിപാടി ഉണ്ട്,
4: ജോജു ചേട്ടന്റെ പ്രോഗ്രാം. ജോജു ചേട്ടൻ നാട്ടുകാരനാണ്.
3: മൂന്ന് നാല് പ്രോഗ്രാമാണ് ജോജു ചേട്ടൻ്റെ ചെയ്തിട്ടുണ്ട്, അനുമോളിനൊപ്പം ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മ കമൽഹാസൻ, ത്രിശ്യ, പൃഥ്വിരാജ്, അതുപോലെ സ്റ്റീഫൻ ചേട്ടന്റെ കൂടെ വേദികള് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആളുടെ ബാൻഡായിട്ട്. നമുക്ക് ഭയങ്കര അനുഗ്രഹമുള്ള ഒരു തോന്നിയൊരു നിമിഷങ്ങളാണ് സ്റ്റീഫൻ ചേട്ടൻ്റെ സ്റ്റേജ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞത്.
2: ഓ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇനിയിപ്പോ അങ്ങോട്ട് സീസൺ ആണെങ്കിലും അല്ലെങ്കിലും കൈ നിറയെ പ്രോഗ്രാംസ് കിട്ടട്ടെ. നമ്മുടെ ശിങ്കാരി സ്പടികം ശിങ്കാരി ബാൻഡ് ഇവിടെ തന്നെയുണ്ട് റെഡി ആയിട്ട് നിങ്ങളുടെ ഷോസ് ഒക്കെ ചെയ്യാനായിട്ട്. ഏറ്റവും അടിപൊളിയായിട്ട് പ്രൊഫഷണൽ കലാകാരന്മാരെ വെച്ചിട്ടാണ് ശരിക്കും സ്പടികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പടികത്തിന് കൊടുക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഓരോ തവണയും നിങ്ങൾ ചെയ്യുന്ന ഷോയിലൂടെ നമ്മുടെ ഓഡിയൻസ് തരുന്നൊരു സ്നേഹമാണ് അവരുടെ. ഇപ്പൊ ചെണ്ട കൊട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അനങ്ങാതിരുന്ന് ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല അല്ലേ? മിമിക്രി ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട ഒരു റെസ്പോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ചെണ്ട കൊട്ടിക്കയറണം എന്നുണ്ടെങ്കിൽ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് അത് ഭീകരമായിരിക്കണം എങ്കിൽ നിങ്ങളെ കൊട്ടാൻ പറ്റുള്ളൂ.
3: സ്റ്റേജ് പ്രോഗ്രാംസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് കുർബാനക്കല്ല വന്നാണ് ഇവിടെ, ഒന്ന് എഡീറ്റ നല്ലതാണ്, നിങ്ങളുടെ എനർജിയാണ് ഞങ്ങളെ അതിന്റെ ഇരട്ടി എനർജിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത് കേട്ട് പലരും നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ചെയ്യാൻ ആഗ്രഹം വീണ്ടും അതേപോലെ തന്നെ ആ പ്രോഗ്രാമുകളൊക്കെ.
2: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് ശരിക്കും ഫ്രാൻസിയെ കൊണ്ടും ആദർശിനെ കൊണ്ടും ജനേഷിനെ കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എന്താണ് അഭിലാഷും ജിത്തിനും ഉണ്ട്. ഇവരെല്ലാരും കൂടെ വെച്ചിട്ട് ഒരു നല്ലൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കാണണമെങ്കിലും കേൾക്കണമെങ്കിലും ഹോം 92.2 FM-ന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു കിടിലൻ നമ്പറാണ്. അപ്പോ എന്താണ് ഞങ്ങളുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? പറയൂ.
3: ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡിയാണ്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും.
2: നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാടുണ്ട്. ഫ്രാൻസിക്കും ആദർശനും ജനീഷിനും ഒക്കെ വേണ്ടി ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്പടികം ശിങ്കാരിക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് വന്നിട്ടുണ്ട്. എനിവേ, നിങ്ങൾക്ക് ഒരുപാട് കൈ നിറയെ പ്രോഗ്രാമുകൾ ഇട്ടെ. ആദർശിനി നാട്ടിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്നോ? ഓക്കെ, എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് കിട്ടട്ടെ. നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ കേൾക്കാം കാണാം.
3: ഒമ്മഫമിനോട് ഒരു പ്രത്യേകം നന്ദി പറയാണ്. കാരണം നമുക്ക് കുറച്ച് നാളെ ഇങ്ങനത്തെ ഒരു റേഡിയോ എഫ് എമ്മിൽ വന്നിട്ട് ഒരു വർഷം മേലെ കണ്ടായി. ആ അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതില് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളത് സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്.
2: തീർച്ചയായിട്ടും ജനേഷിനെ ഇങ്ങനെ വഴിയിൽ വെച്ചൊന്ന് കാണാനും മിണ്ടാനും വീണ്ടും നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. എനിവേ ഒരു 3-4 വർഷം മുമ്പാണ് ഒരു ചെറിയ കൊച്ചായിരുന്നു, ഇപ്പൊ വലിയ കൊച്ചായിക്കൊണ്ടിരിക്കുന്നു. അല്ല അന്ന് കണ്ട ആളെ എല്ലാം ഒത്തിരി മാറിപ്പോയി. മനുഷ്യരല്ലേ, ഓരോ ദിവസം കൂടുന്തോറും മാറ്റങ്ങൾ അനിവാര്യമാണ്. വയസ്സും കൂടും. എനിവേ വയസ്സ് കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടിക്കൊണ്ടിരിക്കട്ടെ, അതനുസരിച്ച് നല്ല എക്സ്പീരിയൻസ് വരട്ടെ, ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയട്ടെ. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ജെൻസി ആദർശമാണോ?
3: യെസ് ഓഫ് കോഴ്സ്.
2: ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും. നിങ്ങൾക്ക് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് ഇങ്ങനെ ദൂരം മാറി, ഞങ്ങളുടെ ഹോമിന്റെ വാതിലുകൾ ഇതാ തുറന്നിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എപ്പോഴും
3: ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, നമുക്ക് സംസാരിക്കാനും അതേപോലെ നമ്മുടെ ഒരു നമ്മളെ റെസ്പെക്ട് ചെയ്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ആങ്കറിങ് അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു ആർജയായിട്ട് മാറിയിട്ട് നിത്യേച്ച്, അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വീണ്ടും നിത്യേച്ചിനെ നമ്മുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കാൻ ഒരു അവസരം നൽകിയ ദൈവത്തിന് വസ്തുന്ന് പറയാം.
2: ഓ താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് എന്നാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ ഇനിയും ഉണ്ടാവും ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളുമായി. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് നമുക്ക് പൊളിക്കണം. അടുത്ത മണിക്കൂറുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലുറച്ച് സി ജെ പിയും പ്രതിപക്ഷവും. സസ്പെൻഷൻ നിയമ നടപടിയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും സി ജെ പിയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യത്തിൽ കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടില്ല. ഡൽഹിയിലെ മേധാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം സമരം അവസാനിപ്പിച്ചത്. സമരം കൂടുതൽ ശക്തമാകുന്നതും വിദ്യാർത്ഥി പ്രതിഷേധം വ്യാപിക്കുന്നതും കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി 4 മണിക്കൂറോളം നീണ്ട അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 3 പ്രധാന ഉറപ്പുകളാണ് കേന്ദ്ര സർക്കാർ വാങ്ചുക്കിന് നൽകിയത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ എതിരെ പ്രതികാര നടപടികളോ കേസോ എടുക്കില്ല. പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുമായി പാർലമെന്റിൽ പൊതുചർച്ചയ്ക്ക് വഴി തുറക്കുമെന്നും നിയമനിർമ്മാണങ്ങൾ

0: കൊണ്ടുവരുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർമന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച സിആർപിഎഫ്. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലത്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായ പ്രതിഷേധമാണ് നടത്തുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരുമായി ഇന്ന് ചർച്ച നടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ചായിരിക്കും ചർച്ചയെന്ന് സിജെപി വക്താവ് സൂചിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എഡിജിപി എം ആർ അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത് കുമാറിന് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇത് രണ്ടാം തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത്. 2027 June 9 to 13 വരെയാണ് ഫൈനൽ. അർജന്റീനിയൻ പ്രതിരോധ താരം നിക്കോളാസ് ഒട്ടമെന്റി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 22 വർഷം നീണ്ട കരിയറിനാണ് 38 വയസ്സുകാരനായ സെന്റർ ബാക്ക് താരം വിരാമമിട്ടത്. അർജന്റീനയ്ക്കായി 139 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒട്ടമെന്റി 2022 ഫിഫ ലോകകപ്പ് കിരീടവും 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവാ ഇൻ യുഎ .com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. Authentic ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം. നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലുറച്ച് CJPയും പ്രതിപക്ഷവും. സസ്പെൻഷൻ നിയമ നടപടിയിലേക്ക് ADGP MR അജിത് കുമാർ. അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. പശ്ചിമേഷ്യയിലെ സ്ഥിതി അതിസങ്കീർണമെന്ന് UN. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച CRPF. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലത്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും CJPയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യത്തിൽ കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടില്ല. ഡൽഹിയിലെ മേധാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം സമരം അവസാനിപ്പിച്ചത്. സമരം കൂടുതൽ ശക്തമാകുന്നതും വിദ്യാർത്ഥി പ്രതിഷേധം വ്യാപിക്കുന്നതും കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആരോഗ്യമന്ത്രി JP നദ്ദ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി 4 മണിക്കൂറോളം നീണ്ട അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 3 പ്രധാന ഉറപ്പുകളാണ് കേന്ദ്ര സർക്കാർ വാങ്ചുക്കിന് നൽകിയത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ എതിരെ പ്രതികാര നടപടികളോ കേസോ എടുക്കില്ല. പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുമായി പാർലമെന്റിൽ പൊതുചർച്ചയ്ക്ക് വഴി തുറക്കുമെന്നും നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്.

0: സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർമന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് പരീക്ഷാക്രമക്കേട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായ പ്രതിഷേധമാണ് നടത്തുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരുമായി ഇന്ന് ചർച്ച നടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ചായിരിക്കും ചർച്ചയെന്ന് സിജെപി വക്താവ് സൂചിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എംആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എംആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എഡിജിപി എംആർ അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത് കുമാറിന് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് SIT. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2019 പുറമെ 2025 ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് വ്യക്തമാക്കി SIT റിമാൻഡ് റിപ്പോർട്ട്. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നുമാണ് സ്വർണം അപഹരിക്കപ്പെട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2025 ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങ് പീഠപാളികളിൽ നിന്ന് സ്വർണം അപഹരിക്കപ്പെട്ടു എന്ന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അസമിൽ തുടരുന്ന കനത്ത പ്രളയത്തിൽ മരണസംഖ്യ 50 കവിഞ്ഞു. ശക്തമായ മഴയെ തുടർന്ന് ഗുവാഹത്തിയുടെ പല ഭാഗങ്ങളിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മുംബൈയിലും കനത്ത മഴ പെയ്യുകയാണ്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദ് ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ ഇതേ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. വനം വകുപ്പിന്റെ പാസ്സുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ മരം അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തത്. യുഎസുമായി ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ US ആക്രമണം. പുതിയ സാങ്കേതിക വിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇത് രണ്ടാം തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത്. 2027 June 9 to 13 വരെയാണ് ഫൈനൽ. അർജന്റീനിയൻ പ്രതിരോധ താരം നിക്കോളാസ് ഒട്ടമെന്റി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 22 വർഷം നീണ്ട കരിയറിനാണ് 38-വയസ്സുകാരനായ സെന്റർ ബാക്ക് താരം വിരാമമിട്ടത്. അർജന്റീനയ്ക്കായി 139 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒട്ടമെന്റി 2022 ഫിഫ ലോകകപ്പ് കിരീടവും 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിനു പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവാ ഇൻ യുഎഇ .com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 to 9:30 ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 to 6 പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. അടുത്ത വാർത്ത 2 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Mid-morning. With Nitya.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം. നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലുറച്ച് CJPയും പ്രതിപക്ഷവും. സസ്പെൻഷൻ, നിയമ നടപടിയിലേക്ക് ADGP MR അജിത് കുമാർ. അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. പശ്ചിമേഷ്യയിലെ സ്ഥിതി അതിസങ്കീർണമെന്ന് UN. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച CRPF. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലത്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും CJPയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യത്തിൽ കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടില്ല. ഡൽഹിയിലെ മേധാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുടെയും ജിതേന്ദ്രസിംഗിന്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം സമരം അവസാനിപ്പിച്ചത്. സമരം കൂടുതൽ ശക്തമാകുന്നതും വിദ്യാർത്ഥി പ്രതിഷേധം വ്യാപിക്കുന്നതും കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആരോഗ്യമന്ത്രി JP നദ്ദ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി 4 മണിക്കൂറോളം നീണ്ട അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 3 പ്രധാന ഉറപ്പുകളാണ് കേന്ദ്ര സർക്കാർ വാങ്ചുക്കിന് നൽകിയത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ എതിരെ പ്രതികാര നടപടികളോ കേസോ എടുക്കില്ല. പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുമായി പാർലമെന്റിൽ പൊതുചർച്ചയ്ക്ക് വഴി തുറക്കുമെന്നും നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് CJP. സോനം വാങ്ചുക്കിന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർ മന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന്

0: കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപിയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജില്ലകളിലും സമാധാനപരമായ പ്രതിഷേധമാണ് നടത്തുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരുമായി ഇന്ന് ചർച്ച നടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ വെച്ചായിരിക്കും ചർച്ചയെന്ന് സിജെപി വക്താവ് സൂചിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തിനിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എഡിജിപി എം ആർ അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത് കുമാറിന് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് SIT. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2019 പുറമെ 2025 ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് വ്യക്തമാക്കി SIT റിമാൻഡ് റിപ്പോർട്ട്. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നുമാണ് സ്വർണം അപഹരിക്കപ്പെട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2025 ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങപീഠ പാളികളിൽ നിന്ന് സ്വർണം അപഹരിക്കപ്പെട്ടുവെന്ന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അസമിൽ തുടരുന്ന കനത്ത പ്രളയത്തിൽ മരണസംഖ്യ 50 കവിഞ്ഞു. ശക്തമായ മഴയെ തുടർന്ന് ഗുവാഹത്തിയുടെ പല ഭാഗങ്ങളിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മുംബൈയിലും കനത്ത മഴ പെയ്യുകയാണ്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദു ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ ഇതേ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. വനംവകുപ്പിന്റെ പാസ്സുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ മരം അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തത്. യുഎസുമായി ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ US ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് US സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇത് 2 തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത്. 2027 June 9 മുതൽ 13 വരെയാണ് ഫൈനൽ. അർജന്റീനിയൻ പ്രതിരോധ താരം നിക്കോളാസ് ഒട്ടമെന്റി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 22 വർഷം നീണ്ട കരിയറിനാണ് 38 വയസ്സുകാരനായ സെന്റർ ബാക്ക് താരം വിരാമമിട്ടത്. അർജന്റീനയ്ക്കായി 139 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒറ്റാമെന്തി 2022 ഫിഫ ലോകകപ്പ് കിരീടവും 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിനു പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവാ ഇൻ യുഎ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. അടുത്ത വാർത്ത 2 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
2: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita!
7: Kerala, Kerala! Kerala!
8: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ്.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita!
7: Kerala!

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സിജിപിയുടെ രണ്ടാവശ്യങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂല നിലപാട്. മന്ത്രിയുടെ രാജിയിൽ നാളെ തീരുമാനം. പി കെ ശ്രീമതിക്കെതിരായ വ്യാജവാർത്ത, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും സിജെപി നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. മന്ത്രിയുടെ രാജി ഒഴികെയുള്ള ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് റിപ്പോർട്ട്. മന്ത്രിയുടെ രാജി വിഷയത്തിൽ കേന്ദ്രം നാളെ നിലപാടറിയിക്കും. മന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് നിലപാട് അറിയിക്കുക. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഡൽഹിയിലെ ഇന്റർനെറ്റ് നിരോധനം ഇന്ന് അർദ്ധരാത്രി വരെ നീട്ടി. രാജ്യവ്യാപകമായി പ്രകടനങ്ങളും സത്യാഗ്രഹങ്ങളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധ പരിപാടികൾ നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി ഉറപ്പാക്കണമെന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ പേപ്പർ മാഫിയയുടെ വേരറുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി. 10 വർഷം ശിക്ഷയും 10 കോടി രൂപ പിഴയും ചുമത്തും. പുതിയ നിയമത്തിന്റെ കരടിൽ കടുത്ത നടപടികൾ നിർദ്ദേശിച്ച് കേന്ദ്രം. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ കൊണ്ടുവരും. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. രാജി എന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിൽ ബഹളം വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. കള്ളനെന്ന് വിളിച്ച മുദ്രാവാക്യം പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നുമുള്ള ആവശ്യത്തിന് വഴങ്ങാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലറ്റ്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച സിആർപിഎഫ്. പെല്ലറ്റ്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലറ്റ്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും സിജെപിയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർ മന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ

0: വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. കേരളത്തിൽ പിഎസ്സി നടത്തുന്ന ക്രമക്കേടുകൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ നടത്തിയ സമരത്തിനുമെതിരെ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ നീക്കമുണ്ടായി. പോലീസ് 6 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കമ്പും കല്ലുമെറിഞ്ഞ് പ്രവർത്തകർ ഒരു യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എം ആർ അജിത്കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എം ആർ അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എഡിജിപി എം ആർ അജിത്കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത്കുമാറിന് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന സിപിഎം നേതാവ് പി കെ ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം. ശ്രീമതി ടീച്ചറുടെ പരാതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് നിർദ്ദേശം. വ്യാജ വാർത്ത പടച്ചവർക്ക് മാപ്പില്ലെന്ന് പി കെ ശ്രീമതി. മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും പി കെ ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ചു, സാഷ്ടാംഗം കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ്. പക്ഷേ ഇനി പിന്നോട്ടില്ലെന്നും പി കെ ശ്രീമതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് എസ്ഐടി. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് എസ്ഐടി റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിനു പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവ ഇൻ യുഎ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita!
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Malayalida with Sheba.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സിജിപിയുടെ രണ്ടാവശ്യങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂല നിലപാട്. മന്ത്രിയുടെ രാജിയിൽ നാളെ തീരുമാനം. പി കെ ശ്രീമതിക്കെതിരായ വ്യാജവാർത്ത, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും സിജെപി നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. മന്ത്രിയുടെ രാജി ഒഴികെയുള്ള ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് റിപ്പോർട്ട്. മന്ത്രിയുടെ രാജി വിഷയത്തിൽ കേന്ദ്രം നാളെ നിലപാടറിയിക്കും. മന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗുമാണ് നിലപാട് അറിയിക്കുക. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഡൽഹിയിലെ ഇന്റർനെറ്റ് നിരോധനം ഇന്ന് അർദ്ധരാത്രി വരെ നീട്ടി. രാജ്യവ്യാപകമായ പ്രകടനങ്ങളും സത്യാഗ്രഹങ്ങളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധ പരിപാടികൾ നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി ഉറപ്പാക്കണമെന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ പേപ്പർ മാഫിയയുടെ വേരറുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി. 10 വർഷം ശിക്ഷയും 10 കോടി രൂപ പിഴയും ചുമത്തും. പുതിയ നിയമത്തിന്റെ കരടിൽ കടുത്ത നടപടികൾ നിർദ്ദേശിച്ച് കേന്ദ്രം. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ കൊണ്ടുവരും. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. രാജിയെന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിൽ ബഹളം വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. കള്ളനെന്ന് വിളിച്ച മുദ്രാവാക്യം പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നുമുള്ള ആവശ്യത്തിന് വഴങ്ങാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച സിആർപിഎഫ്. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലത്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും സിജെപിയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർ മന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ

0: നൽകുമെന്ന് മന്ത്രി. കേരളത്തിൽ പി എസ് സി നടത്തുന്ന ക്രമക്കേടുകൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ നടത്തിയ സമരത്തിനുമെതിരെ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ നീക്കമുണ്ടായി. പോലീസ് 6 തവണ ജല പീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കമ്പും കല്ലുമെറിഞ്ഞ് പ്രവർത്തകർ ഒരു യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എ ഡി ജി പി എം ആർ അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന സി പി എം നേതാവ് പി കെ ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരവകുപ്പിന് നിർദ്ദേശം. ശ്രീമതി ടീച്ചറുടെ പരാതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് നിർദ്ദേശം. വ്യാജ വാർത്ത പടച്ചവർക്ക് മാപ്പില്ലെന്ന് പി കെ ശ്രീമതി. മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും പി കെ ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ചു, സാഷ്ടാംഗം കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ്. പക്ഷേ ഇനി പിന്നോട്ടില്ലെന്നും പി കെ ശ്രീമതി. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് എസ് ഐ ടി. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവ ഇൻ യുഎ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ.
6: Brought to you by Right Way Accounting and Auditing, Udmetha, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: home is a feeling.
1: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Indian Parts Center for Japanese cars.
1: സിജിപിയുടെ രണ്ടാവശ്യങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂല നിലപാട്. മന്ത്രിയുടെ രാജിയിൽ നാളെ തീരുമാനം. പി കെ ശ്രീമതിക്കെതിരായ വ്യാജവാർത്ത, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും സിജെപി നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. മന്ത്രിയുടെ രാജി ഒഴികെയുള്ള ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് റിപ്പോർട്ട്. മന്ത്രിയുടെ രാജി വിഷയത്തിൽ കേന്ദ്രം നാളെ നിലപാടറിയിക്കും. മന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗുമാണ് നിലപാട് അറിയിക്കുക. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഡൽഹിയിലെ ഇന്റർനെറ്റ് നിരോധനം ഇന്ന് അർദ്ധരാത്രി വരെ നീട്ടി. രാജ്യവ്യാപകമായി പ്രകടനങ്ങളും സത്യാഗ്രഹങ്ങളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധ പരിപാടികൾ നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി ഉറപ്പാക്കണമെന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ പേപ്പർ മാഫിയയുടെ വേരറുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി. 10 വർഷം ശിക്ഷയും 10 കോടി രൂപ പിഴയും ചുമത്തും. പുതിയ നിയമത്തിന്റെ കരടിൽ കടുത്ത നടപടികൾ നിർദ്ദേശിച്ച് കേന്ദ്രം. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ കൊണ്ടുവരും. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. രാജിയെന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിൽ ബഹളം വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. കള്ളനെന്ന് വിളിച്ച മുദ്രാവാക്യം പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നുമുള്ള ആവശ്യത്തിന് വഴങ്ങാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച സിആർപിഎഫ്. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലത്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും സിജെപിയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർ മന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. കേരളത്തിൽ പിഎസ്സി നടത്തുന്ന ക്രമക്കേടുകൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ നടത്തിയ സമരത്തിനുമെതിരെ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ നീക്കമുണ്ടായി. പോലീസ് 6 തവണ ജല പീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കമ്പും കല്ലുമെറിഞ്ഞ് പ്രവർത്തകർ ഒരു യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല

0: യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എ ഡി ജി പി എം ആർ അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന സി പി എം നേതാവ് പി കെ ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം. ശ്രീമതി ടീച്ചറുടെ പരാതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് നിർദ്ദേശം. വ്യാജ വാർത്ത പടച്ചവർക്ക് മാപ്പില്ലെന്ന് പി കെ ശ്രീമതി. മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും പി കെ ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ചു, സാഷ്ടാംഗം കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ്. പക്ഷേ ഇനി പിന്നോട്ടില്ലെന്നും പി കെ ശ്രീമതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് എസ്ഐടി. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് എസ്ഐടി റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവാ ഇൻ യുഎ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
6: Time check.
5: Brought to you by Ozone Cargo.
7: A very good evening. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹോം 92.2 FM ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
6: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
8: Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 47%.
8: Weather update.
6: Weather update.
5: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. അപ്പം അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ഹാപ്പി ഹാപ്പി ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും. ഒരു അടിപൊളി ഗംഭീര വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓഫ്കോഴ്സ് എനിക്കെന്നെ അറിയാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മിഡ് മന്ത് ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. പലരുടെയും അക്കൗണ്ട്സിലേക്ക് ഈ സാലറി ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്ലി നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഫിനാൻഷ്യൽ ബാക്കപ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം നമ്മൾ ടൈറ്റിലേക്ക് പോകുന്ന ദിവസങ്ങളായിരിക്കും ഈ ഒരു 10, 20, 22, 23 ശേഷം, അല്ലെങ്കിൽ ആ ഒരു അവസാനത്തെ ആഴ്ച അല്ലേ. അപ്പോൾ ആ ആഴ്ചയിലുള്ള വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ പരമാവധി പേരുടെയും പ്ലാനിങ്ങുകളൊക്കെ കൂടുതലും ഇപ്പോൾ ഫാമിലിയോടൊപ്പം ചെറുഷ് ചെയ്യുക, അല്ലെങ്കിൽ വലിയ പ്ലാനുകളില്ലാതെ ചെറിയ ചെറിയ പ്ലാനുകളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് തന്നെ ആയിരുന്നാലും ചെറുതോ വലുതോ, വാട്ട് എവർ ദ പ്ലാൻ ഈസ്, പരമാവധി ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ജീവിക്കുക. നമ്മൾ ജീവിക്കുന്ന അത്രയും സമയം സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ചു എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ ജീവിക്കുക. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ഒരു സംതൃപ്തി ആ കാര്യത്തിലൊക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാത്തിലും ഒരു പാഷൻ കൂടി കണ്ടെത്തുക. പലപ്പോഴും നമുക്കറിയാം മെജോറിറ്റി ഓഫ് ആളുകളും അവർക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ആയിക്കൊള്ളണമെന്നില്ല അവരുടെ ബഹുഭൂരിപക്ഷം സമയവും ജോലിക്ക് വേണ്ടി ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വീക്കെൻഡൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ചെയ്ത് ഇഷ്ടപ്പെട്ട മെമ്മറീസ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷമുള്ള കാര്യം മറ്റെന്തായാലേ ഉള്ളത്. എന്തായാലും ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ ബേസിക്കലി ഔട്ട്ഡോർ പ്ലാനുകളൊക്കെ പലരും പിടിക്കാൻ ചാൻസ് ഇല്ല. കാരണം ചൂട് അമ്മാതിരി ചൂടിങ്ങനെ കത്തി നിൽക്കുന്നത് കൊണ്ട് അതൊഴിവാക്കി എങ്ങോട്ടെങ്കിലുമൊക്കെ അത്യാവശ്യം ലക്ഷാണെങ്കിലും ഏതെങ്കിലും മോളിലൊക്കെ ചെറുഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമകൾ കാണാനോ ഒക്കെ തന്നെയായിരിക്കും പലരുടെയും പ്ലാൻ. ഇപ്പോൾ ജനനായകൻ ഉൾപ്പെടെ ഒഡീസി ഉൾപ്പെടെയുള്ള സിനിമകൾ ഇങ്ങനെ തിയേറ്ററിൽ തകർത്ത് റണ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ എവിടോട്ടെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറുന്ന സമയത്ത് അബുദാബിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഞാൻ പറയാം. അബുദാബിയിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫാക്കാതെ പോയി കഴിഞ്ഞാൽ 500 ദിർഹംസ് ആയിരിക്കും പിഴ കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ 500 ദിർഹംസ് കയ്യിൽ നിന്ന് ഒരു കാര്യവുമില്ലാതെ പോകുന്ന ഒരു പരിപാടി നമ്മളെല്ലാവരും അറിയാതെ പോലും ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. എഞ്ചിൻ പ്രവർത്തിക്കുന്ന നിലയിൽ വാഹനം ഡ്രൈവർ ഇല്ലാതെ ഉപേക്ഷിക്കുന്നത്, ഉപേക്ഷിക്കാം മീൻസ് നമ്മളിപ്പോൾ ചെറിയൊരു കടയിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ ആ സമയത്താണ് അതിലെ ചെക്കിംഗ് വാഹനങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ പണി കിട്ടും. അത് നിയമലംഘനമാണെന്ന് അബുദാബി പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വാഹനം വിട്ടു കഴിഞ്ഞാൽ വാഹനം ഒന്ന് നിർത്തിയിട്ടാ ഓഫാക്കണ്ടല്ലോ, എഞ്ചിൻ ഓഫാക്കണ്ടല്ലോ, കീ അതിനകത്ത് കിടക്കട്ടെ, ഞാൻ ചടയിൽ നിറങ്ങി കടയിൽ കയറി ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ട് വെളിയിൽ വരുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് കാര്യമായിരിക്കാം. എന്നിരുന്നാൽ പോലും അത്തരത്തിൽ വിട്ടു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ 500 ദിർഹംസ് പിഴ ചുമത്തും എന്നുള്ളതാണ്. വാഹനം വിട്ടിറങ്ങുന്നതിന് മുൻപ് തന്നെ കമ്പൽസറി ആയിട്ട് എഞ്ചിൻ ഓഫ് ചെയ്ത് താക്കോൽ കയ്യിലെടുത്ത് വാഹനം ലോക്ക് ചെയ്യണമെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പല കാര്യങ്ങൾക്കായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ പോലും ഈ ഒരു കാര്യം അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. Trending song of the hour.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: ചൂടിന്റെ കാര്യം പറയുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഒക്കെ കയറുന്ന സമയത്താണെങ്കിൽ പോലും എ സി നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ സിയുടെ തണുപ്പ് പോലും ചിലപ്പോൾ എ സി കിടക്കുന്നത് ഇപ്പോൾ 20 degrees അല്ലെങ്കിൽ 18 ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ തണുപ്പ് എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്ക് കുറച്ചുകൂടെ കുറച്ച് നല്ല തണുപ്പ് വേണം, എന്നെ ഐസാക്കി മാറ്റുന്ന പോലെ തണുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് നമുക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നല്ല കൂടി നിൽക്കുന്നു. ഇപ്പോൾ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വരികയാണെങ്കിൽ അമ്മാതിരി ഒരു ഫീലിംഗ് നമുക്ക് പലർക്കും തോന്നാറുണ്ടല്ലേ പല സാഹചര്യങ്ങളിലും. ആൻഡ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു സംഗതി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ജപ്പാനിൽ. എല്ലാവിധ ടെക്നോളജീസിന്റെയും മദർ ഓഫ് ടെക്നോളജീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് മദർ ഓഫ് ടെക്നോളജീസ് എന്നല്ല മദർ ലാൻഡ് ഓഫ് ടെക്നോളജീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ജപ്പാനെ വിളിക്കാം. പല ടെക്നോളജീസും ലോകത്ത് ആദ്യം ഇറക്കുന്നത് ഈ പറഞ്ഞ പോലെ ജപ്പാൻകാരായിരിക്കും അല്ലെ. ജപ്പാന്റെയും അമേരിക്കയുടെയും തമ്മിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ടെക്നോളജിക്കൽ വാറിനെ കുറിച്ച് പോലും സംസാരിക്കുന്ന ഒരു രസകരമായ കഥയുണ്ട്. ഒരു ദിവസം അമേരിക്കയിലെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് നടത്തുന്ന ഒരു ഓഫീസിലേക്ക് ഒരു പാഴ്സൽ വരികയാണ്. ആ പാഴ്സൽ അവർ തുറന്നു നോക്കുമ്പോഴത്തേക്കും കാണുന്നത് ഒരു തടിയിൽ രണ്ടറ്റത്തുമായിട്ട് രണ്ട് സ്റ്റാൻഡുകൾ, ആ സ്റ്റാൻഡിൽ കെട്ടിവെച്ചിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ നേർത്തൊരു ലൈനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കുറിപ്പും, ഇത് ലോകത്തിലെ ഏറ്റവും നേർത്ത ഒരു മുടിയുടെ പത്തിലൊന്ന് കനത്തിൽ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ലൈനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തും ഉണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം ഇത് അമേരിക്കയിലല്ല, അമേരിക്കയിൽ നിന്ന് ജപ്പാനിലേക്ക് അയച്ചു കൊടുത്താണ്. അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ജപ്പാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് ഒരു പാഴ്സൽ ചെയ്യുന്നു. അമേരിക്കക്കാർ ആ പാഴ്സൽ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് കാണുന്നത് ഈ ദേ സ്റ്റാൻഡും ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലെൻസും മാത്രം വെച്ചിട്ടുണ്ട്, കൂടെ ഒരു കുറിപ്പടിയും. ആ കുറിപ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞങ്ങൾക്ക് തന്നയച്ച ആ ഒരു മുടിയുടെ പത്തിലൊന്ന് അളവിൽ നിങ്ങൾ നിർമ്മിച്ച ആ ഏഴയുടെ അതിൻ്റെ പത്തിലൊന്ന് അളവിൽ ഞങ്ങൾ തിരിച്ച് നിർമ്മിച്ച് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിത് നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ ലെൻസ് കൂടി വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നോക്കിക്കോളൂ എന്ന്. അപ്പോൾ അത്രമാത്രം ടെക്നോളജിക്കലി എല്ലാ കാര്യങ്ങളിലും അപ്ഗ്രേഡായിരിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയാണ് ജപ്പാനിലേതെന്നാണ് ഈ കഥ കൊണ്ട് പറഞ്ഞു വെക്കാം ഞാൻ ഉദ്ദേശിച്ചത്. കഥ അത്രത്തോളം അങ്ങോട്ട് കൊണ്ടില്ലെങ്കിലും കഥയുടെ സാരാംശമൊക്കെ മനസ്സിലായല്ലോ. ബൈ ദ വേ, പറഞ്ഞു വന്ന കാര്യം പറയട്ടെ, ചൂടിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. ഈ ചൂടത്തം ജപ്പാൻകാർ പുതിയൊരു പരിപാടി ഇറക്കിയിട്ടുണ്ട്, എ സി പോരെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്നു എന്നുള്ളത്. അല്ലടാ, ഇതിപ്പോൾ ആര് പറഞ്ഞു തരാൻ, നമുക്കറിഞ്ഞൂടെ. ചില സമയത്തൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കളിച്ച് തളർന്നൊക്കെ വരുന്ന സമയത്ത് ഉമ്മ കാണാതെ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ട് കുറച്ച് നേരം അതിൻ്റെ അകത്തോട്ട് നിൽക്കും, ആ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിന് അകത്ത് കയറിയിരിക്കുമെന്നല്ല, ആ ഡോറിങ്ങനെ തുറന്നു പിടിക്കുമ്പോഴത്തേക്കും ഒരു തണുത്ത കാറ്റിങ്ങനെ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം നല്ലതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രിഡ്ജ്, മനുഷ്യർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന റെഫ്രിജറേറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. മനുഷ്യരെ കയറ്റി കിടത്തുന്ന ഒരു റെഫ്രിജറേറ്ററിനെ കുറിച്ചല്ലേ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു സംഗതി ഇപ്പോൾ ജപ്പാനിൽ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹ്യൂമൻ റെഫ്രിജറേറ്റർ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് വേനൽ ചൂടിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ബസ് സ്റ്റോപ്സ് പോലെയുള്ള ഏരിയാസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ചെറിയ മിനിയേച്ചർ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറി ഇരിക്കാം. കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പ്രവർത്തിപ്പിച്ച് ഇത്ര സമയങ്ങളിലേക്ക് ഒരു 10 minutes അല്ലെങ്കിൽ 15 minutes നമുക്ക് യൂഷ്വലി എ സിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ല ടെമ്പറേച്ചർ ഡിപ്പിലേക്ക്, ഒരു 5 degrees Celsius നമുക്ക് കുറച്ച് സമയത്തേക്ക് ബോഡിയെ നന്നായിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ തണുത്ത സാഹചര്യങ്ങളിൽ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഡിപ്പ് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ വിന്ററിലൊക്കെ ആണെങ്കിൽ ഇത് ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലേക്കാണ് ഇവർ ഈ ഒരു ഇൻവെൻഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ദുബായിൽ ഈ ഒരു ചൂടിന് ഇങ്ങനെ ഒരു 10 fridge വാങ്ങിച്ച് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം വെക്കേണ്ടി വരുമെന്നൊക്കെയാണ് ഓരോരുത്തരും അതിൻ്റെ ഇതിൽ കമന്റ് ചെയ്ത്. എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇറക്കിയിട്ടുണ്ട്, ഒരു ഹ്യൂമൻ ഫ്രിഡ്ജ് കേട്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
3: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
4: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഏത് വലിയ ആഘോഷങ്ങളാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ ആ ഒരു ആഘോഷം ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കാത്ത പ്രവാസികൾ ആരും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെയൊക്കെ മനസ്സിൽ അത്തരത്തിൽ ഓരോ വിശേഷ ദിവസങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു വലിയ സ്വപ്നം തന്നെ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഓണമൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, മുറ്റത്ത് അത്തപ്പൂക്കളും ഒക്കെ ഇടുന്നു, കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോടൊപ്പം വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് സദ്യയ്ക്ക് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് നടത്തുന്നു. സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ഇപ്പോൾ പാടത്തോ പറമ്പിലോ ഒക്കെ ചുമ്മാ ഒരു നടത്തത്തിന് വേണ്ടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചില ഹാപ്പിനെസ് തരുന്ന ഇടങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവിടേക്കൊക്കെ ഫാമിലിയായിട്ടൊക്കെ നമ്മൾ പോയി ഒന്ന് കറങ്ങി വരുന്നു. അങ്ങനെ പല വിധങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയും എന്നാൽ പ്രവാസത്തിൻ്റെതായിട്ടുള്ള ആ തിരക്കേറിയ ദിവസങ്ങൾ കാരണം തങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് നാട്ടിലേക്ക് ഇത്തരം ആഘോഷങ്ങൾക്കൊന്നും എത്തിച്ചേരാൻ പറ്റാതെ പോകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഓണങ്ങളൊക്കെ മിസ്സായി പോകുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിംഗ് ക്ലാസ് നമ്മൾ പറയുമല്ലോ, അവരാണ് ശരിക്കും ഈ നാടിനെ നമുക്ക് ഈ പ്രവാസികൾ എന്ന നിലയിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളൊന്നും. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൈമയി മറന്ന് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു സുഹൃത്തിനെ നാട്ടിൽ ഇത്തവണ ഓണം ആഘോഷിക്കാൻ പോകാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതിരിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു കിടിലൻ ഓണം സദ്യയും കാര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ഗംഭീര ഓണാഘോഷം സമ്മാനിക്കാം. അതിനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ മാത്രമല്ല, ഹോം 92.2 എഫ്എമ്മും അതുപോലെ തന്നെ ഖടക് റെസ്റ്റോറൻറ്റ് അൽവാസൽ ജുമേറ അൽവാസൽ റോഡിലുള്ള ഖടക് റെസ്റ്റോറൻറ്റും ചേർന്നിട്ടാണ് ഒരു വമ്പൻ പരിപാടി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിതിന് പേരിട്ടിരിക്കുന്നത് സ്നേഹ സദ്യ എന്നാണ്. എന്ന് വെച്ചാൽ സദ്യ മാത്രം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, സദ്യയും ഇതിൻ്റെ ഒരു പാർട്ടാണ്. സദ്യയും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ഒരിക്കലും മറക്കാനാവാത്ത പ്രവാസത്തിൽ അവരെന്നും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു ഓണാഘോഷമാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പരിചയത്തിൽ അത്തരത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് നാട്ടിൽ ഓണത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാതെ ഇക്കൊല്ലവും പോവാത്ത ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ കൂടെ കൂട്ടാം. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ദിവസങ്ങൾ സമ്മാനിക്കാം. അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഗംഭീര ഓണം തന്നെ ഞങ്ങൾ സമ്മാനിക്കാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന ആ സുഹൃത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇത്രയും ഞങ്ങൾക്കൊന്ന് അയച്ചു തരിക. ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന സുഹൃത്തിൻ്റെ പേരും നമ്പരും ഞങ്ങൾക്ക് 0585829220 എന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് അയച്ചു തരിക. ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടോളാം. ആൻഡ് ഞങ്ങൾ ഈ ഓണം ഗംഭീരമാക്കിക്കോളാം. നമ്മൾ ഖടക് റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ കുറേയധികം പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് ചേർന്ന് ഒരു രസമുള്ള പരിപാടിയായിരിക്കും. ഭയങ്കര ഓർമ്മകളിൽ നിന്നും ചെറിഷ് ചെയ്യുന്ന ഒരു ഓണം നമ്മൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതായിരിക്കും ഓൺ ബിഹാഫ് ഓഫ് യു. അപ്പോൾ നിങ്ങളങ്ങനെ വില കൽപ്പിക്കുന്ന ഒരു സുഹൃത്തോ, അപ്പോൾ സർവീസ് സെക്ടറിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഡെലിവറി കൊണ്ടെത്തിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചൂട് പോലും നോക്കാതെ നമുക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരാൾ ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഒന്ന് അയച്ചു തന്നോളൂ. ഹോമിൻ്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.
2: You are listening to Back to Home with Asif.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
11: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എംഇ.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിജെപിയുടെ രണ്ടാവശ്യങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂല നിലപാട്. മന്ത്രിയുടെ രാജിയിൽ നാളെ തീരുമാനം.
2: ബ്രോട്ട് ടു യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ്, ഓതറൈസ്ഡ് ഡീലേഴ്സ് ഓഫ് ടൊയോട്ട, ലെക്സസ്, നിസാൻ, മിറ്റ്സുബിഷി ആൻഡ് ഇസൂസു.
3: സിജെപിയുടെ രണ്ടാവശ്യങ്ങളിൽ കേന്ദ്രത്തിന്

മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും CJP നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. മന്ത്രിയുടെ രാജി ഒഴികെയുള്ള ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് റിപ്പോർട്ട്. മന്ത്രിയുടെ രാജി വിഷയത്തിൽ കേന്ദ്രം നാളെ നിലപാടറിയിക്കും. മന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗുമാണ് നിലപാട് അറിയിക്കുക. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഡൽഹിയിലെ ഇന്റർനെറ്റ് നിരോധനം ഇന്ന് അർദ്ധരാത്രി വരെ നീട്ടി. രാജ്യവ്യാപകമായി പ്രകടനങ്ങളും സത്യാഗ്രഹങ്ങളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധ പരിപാടികൾ നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി ഉറപ്പാക്കണമെന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ പേപ്പർ മാഫിയയുടെ വേരറുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി. 10 വർഷം ശിക്ഷയും 10 കോടി രൂപ പിഴയും ചുമത്തും. പുതിയ നിയമത്തിന്റെ കരടിൽ കടുത്ത നടപടികൾ നിർദ്ദേശിച്ച് കേന്ദ്രം. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ കൊണ്ടുവരും. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. രാജി എന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിൽ ബഹളം വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. കള്ളനെന്ന് വിളിച്ച മുദ്രാവാക്യം പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നുമുള്ള ആവശ്യത്തിന് വഴങ്ങാൻ പ്രതിപക്ഷം തയ്യാറായില്ല. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച CRPF. പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലറ്റ് തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും CJPയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് CJP. സോനം വാങ്ചുക്കിന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർ മന്ദിറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് BJP നേതാക്കളിലേക്ക്. NTA നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. കേരളത്തിൽ PSC നടത്തുന്ന ക്രമക്കേടുകൾക്കും മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ നടത്തിയ സമരത്തിനുമെതിരെ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ നീക്കമുണ്ടായി. പോലീസ് 6 തവണ ജല പീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കമ്പും കല്ലുമെറിഞ്ഞ് പ്രവർത്തകർ ഒരു യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ ADGP MR അജിത്കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത്കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31-ന് അജിത്കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണം

0: ും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന സി പി എം നേതാവ് പി കെ ശ്രീമതിക്കെതിരായ വ്യാജവാർത്തയിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരവകുപ്പിന് നിർദ്ദേശം. ശ്രീമതി ടീച്ചറുടെ പരാതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് നിർദ്ദേശം. വ്യാജവാർത്ത പടച്ചവർക്ക് മാപ്പില്ലെന്ന് പി കെ ശ്രീമതി. മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും പി കെ ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ചു, സാഷ്ടാംഗം കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ്. പക്ഷേ ഇനി പിന്നോട്ടില്ലെന്നും പി കെ ശ്രീമതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് എസ് ഐ ടി. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2019 പുറമെ 2025 ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് വ്യക്തമാക്കി എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ട്. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നുമാണ് സ്വർണം അപഹരിക്കപ്പെട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2025 ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങ് പീഠ പാളികളിൽ നിന്ന് സ്വർണം അപഹരിക്കപ്പെട്ടു എന്ന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദ് ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ ഇതേ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. വനംവകുപ്പിന്റെ പാസ്സുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ മരം അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തത്. യു എസുമായി ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇത് രണ്ടാം തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത്. 2027 June 9 to 13 വരെയാണ് ഫൈനൽ. അർജന്റീനിയൻ പ്രതിരോധ താരം നിക്കോളാസ് ഒട്ടമെന്റി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 22 വർഷം നീണ്ട കരിയറിനാണ് 38 വയസ്സുകാരനായ സെന്റർ ബാക്ക് താരം വിരാമമിട്ടത്. അർജന്റീനയ്ക്കായി 139 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒട്ടമെന്റി 2022 ഫിഫ ലോകകപ്പ് കിരീടവും 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവാ ഇൻ യുഎ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 to 9:30 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.

തിരികെത്താം. ഇത് ഹോം 92.2 എഫ്എം. ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ഇന്ത്യയിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിന് പാൻ കാർഡ് എത്രമാത്രം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ളത് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമുക്കറിയാലോ, നമ്മൾ ഈ പ്രവാസത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലേക്കും നമ്മൾ അത്രമാത്രം റെസ്പോൺസിബിൾ ആയിട്ട് കൈകാര്യം ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു വലിയ പരാതി. പക്ഷേ പാൻ കാർഡിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആധാറും പാൻ കാർഡും തമ്മിലുള്ള ബന്ധിപ്പിക്കലാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഏതൊരു സാമ്പത്തിക ഇടപാടും, ഈവൻ ദോ യുവർ ഒരു NRI ആണെങ്കിൽ തന്നെയും നാട്ടിൽ നമ്മൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ പാൻ കാർഡ് വളരെ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. സോ UAE ഇന്ത്യൻ പ്രവാസികൾ ഇത് ഉടനെ ചെയ്തിരിക്കണം. പാൻ കാർഡിന്റെ സ്റ്റാറ്റസ് അത് NRI ആക്കി മാറ്റണം. നമ്മൾ പലപ്പോഴും നാട്ടിൽ 18 വയസ്സ് തികയുന്ന സമയത്തൊക്കെ ആയിരിക്കും. ഇപ്പൊ അതിന് മുൻപേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ബാങ്ക് ലോൺ എടുക്കുന്നതിന്റെ പേരിൽ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പാൻ കാർഡ് എടുക്കുന്നവരുണ്ട്. ഇപ്പൊ 18 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പൽസറി ആയിട്ട് നമ്മൾ പാൻ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റസ് നാട്ടിലുള്ളതായിരിക്കും അല്ലെ. അതിനുശേഷം നമ്മളൊരു NRI ആയതിനു ശേഷം നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോകാറാണ് ഉള്ളത്. മെജോറിറ്റി ഓഫ് ആളുകളും അത് വിട്ടുപോകാറുണ്ട്. അപ്പൊ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് തന്നെയാണ് കേട്ടോ. UAE ഇന്ത്യൻ പ്രവാസികൾ തങ്ങളുടെ പാൻ കാർഡിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് NRI ആക്കി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത ITR സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് പാൻ കാർഡിൽ നോൺ റെസിഡന്റ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. കാരണം ഓരോ പ്രവാസിയായാലും ആദായ നികുതി വകുപ്പിന്റെ ഡേറ്റാബേസിൽ വിവരങ്ങൾ സ്വയം മാറുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് പാൻ ആധാർ ലിങ്ക് നിർബന്ധമല്ലെങ്കിലും ഡേറ്റാബേസിൽ പ്രവാസി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം പലരുടെയും പാൻ കാർഡുകൾ അത് ഇനാക്റ്റീവായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ തന്നിട്ടുള്ളത് കേട്ടോ. പ്രവാസികൾക്ക് ഇൻകം ടാക്സ് ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ അവർക്ക് പോർട്ടലിലെ നോ യുവർ AO എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വഴി അസിസ്റ്റിംഗ് ഓഫീസറെ കണ്ടെത്തി പാസ്പോർട്ടിന്റെ പകർപ്പ്, UAE വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് ID, ആൻഡ് നമ്മളിപ്പോൾ വിദേശത്താണ് താമസിക്കുന്നത് എന്നുള്ളതിന്റെ പ്രൂഫുകളൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് പാൻ കാർഡിൽ ഇത് തിരുത്താൻ സാധിക്കും എന്നുകൂടി ഓർക്കണേ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: എന്റെ വണ്ടിയുടെ കാര്യം.
12: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
13: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ജന്തർ മന്ദറിലെ കുട്ടികളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ പലരും ഇപ്പോ നാച്ചുറലി സാധാരണ ജനങ്ങൾ പോലും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും എതിർത്തിട്ടാണെങ്കിലും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആവേണ്ട ഒരു ഇൻഫ്ലുവൻസർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധങ്ങളായിട്ടുള്ള വിവാദങ്ങൾ വന്നു. ഞാൻ ആ വിവാദങ്ങളെ കുറിച്ചൊന്നുമല്ല പറയാൻ പോകുന്നത്, പക്ഷെ അവർ ആ നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ, ആ പരാമർശത്തിൽ, ഞാൻ അവരുടെ പേര് പോലും മെൻഷൻ ചെയ്യുന്നില്ല, ഒരു സംവിധായകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാജയപ്പെട്ടു പോയ ഒരു സംവിധായകൻ, ഫെയിൽഡ് ഡയറക്ടർ എന്നാണ് അദ്ദേഹത്തെ അവർ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തോ 7 പേജോ മറ്റോ എഴുതിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു സംഗതി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പരാജയപ്പെട്ട സംവിധായകൻ എന്ന ആൾ മെൻഷൻ ചെയ്ത ആളുടെ പേര് കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം മലയാള സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയുടേതായിട്ടുള്ള ഒരു അടയാളം സമ്മാനിച്ച ഒരു സംവിധായകനെയാണ് അത്തരത്തിൽ പരാജയപ്പെട്ടു പോയ സംവിധായകൻ എന്ന ലേബൽ കൊടുത്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത്. സോ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം ഞാൻ പലപ്പോഴും നമ്മൾ ഒരു മണിക്കൂറിലെങ്കിലും ഒന്നോ രണ്ടോ തവണ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഫെയിൽഡ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബിമലയിലിനെ കുറിച്ചാണ് അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളികൾക്ക് കിരീടം സമ്മാനിച്ച, മമ്മൂക്കയുടെ തനിയാവർത്തനം സമ്മാനിച്ച, ലാലേട്ടൻ്റെ ദശരഥം സമ്മാനിച്ച, ഹിസൈനസ് അബ്ദുള്ളയെ സമ്മാനിച്ച, ഓഗസ്റ്റ് 1 ചിത്രം സമ്മാനിച്ച, ധനവും ഭരതവും സദയവും കമലദളവും ആകാശദൂതും ചെങ്കോലും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, ദേവദൂതനുൾപ്പെടെയുള്ള സിനിമകൾ, വിചാരണ, സമ്മർ ഇൻ ബെത്ലഹേം, നമ്മുടെയൊക്കെ എത്രയോ ഫേവറേറ്റ് ചിത്രങ്ങളാണ് ഞാനീ പറഞ്ഞ ലിസ്റ്റിലുള്ളത് അത്രയും അല്ലേ. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള സിനിമകളെ സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായിട്ട് എനിക്ക് തോന്നുന്നു 1985 മറ്റോ ആണ് സിബിമലയിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന മുത്താരംകുന്ന് PO എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ അന്ന് ഈ പറഞ്ഞ സോക്കോൾഡ് വ്യക്തി ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 85 എന്ന് പറയുമ്പോഴത്തേക്കും 95, 105, 15, 25 കഴിഞ്ഞ 40 വർഷത്തിലേറെയായി മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു അടയാളം സൃഷ്ടിക്കുന്നതിൽ അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് സിബിമലയിൽ സർ. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ചില ചിത്രങ്ങൾ വലിയ രീതിയിൽ വിജയങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില സിനിമകൾ അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ന് കരുതി അതിൻ്റെ പേരിൽ അവസാനം റിലീസായ ഒന്നോ രണ്ടോ പടങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഉള്ള കാരണം കൊണ്ട് ഒരാളെ പരാജയപ്പെട്ട സംവിധായകൻ എന്നൊക്കെ വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇത്രയധികം സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരാളല്ലേ, ഇത്രയധികം ഹിറ്റുകൾ, അത് മമ്മൂക്കയും ലാലേട്ടനും ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ദേശീയ അവാർഡുകൾ പോലും നേടിക്കൊടുത്ത അത്രയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഏതൊരു മലയാള സിനിമാ സ്നേഹിയുടെ മനസ്സും ചെറുതായിട്ടൊന്ന് നോവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമല്ല സിബിമലയിൽ സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. ഞാനീ പറഞ്ഞ സിനിമകളിൽ നമ്മളിൽ പലരുടെയും എത്രയോ ഫേവറേറ്റ് സിനിമകൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കും അല്ലേ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ആണെന്നാലും എനിക്ക് മടുത്തിക്കോട്ട ജീവിതം.
1: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
2: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
1: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്താ സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രയും വലിയ ഒരു ഒരു വളർച്ച ആ ഒരു വളർച്ചയുടേതായിട്ടുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ ഒന്ന് തന്നെയായിരുന്നു, ഈ ഒരു ടെക്നോളജി കടന്നു വരുന്നത് പോലെ വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പല ജോലികളും കാലാനുസൃതമായിട്ട് അത് അതിന് മനുഷ്യരെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറും, ആ ജോലികളൊക്കെ അപ്രസക്തമാകുന്ന അല്ലെങ്കിൽ ആ ജോലികൾ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം വന്നത് ചേരുമെന്ന്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ടില്ല, മനുഷ്യർ ചെയ്യേണ്ട ജോലി മനുഷ്യർ തന്നെ ചെയ്യണമെന്നുള്ള വാദവുമൊക്കെ ശക്തമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ടെക്നോളജി വന്നതോടുകൂടി തന്നെ ജോലി തീർച്ച കുറച്ചധികം തൊഴിലുകളുണ്ട്. പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ നമ്മൾ കണ്ടു ശീലിച്ച പല പല സാധാരണ ജോലികളിലേക്കും ടെക്നോളജി അല്ലെങ്കിൽ യന്ത്രങ്ങൾ കൈവന്നതോടെ വന്നിട്ടുണ്ടായിരുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചേർത്ത് പറയാം. പക്ഷേ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ചില സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി തന്നെ ജോലി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇല്ലാതെയായ ചില ജോലികളെക്കുറിച്ച് പറയട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ, എയർക്രാഫ്റ്റ് ലിസണർ എന്നൊരു ജോലി. നമ്മൾ ആരും കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. റഡാർ സാങ്കേതിക വിദ്യയൊക്കെ വരുന്നതിന് മുൻപ് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങൾ വരുന്നത് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് വലിയ അക്കോസ്റ്റിക് മിററുകൾ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ഒരു തൊഴിലായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് എയർപോർട്ടുകളിൽ അല്ലെങ്കിൽ സൈന്യത്തിന്റെയൊക്കെ ഭാഗമായിട്ട് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പഴയ ഡിഷ് ആൻറ്റിനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ, ആ ഡിഷ് ആൻറ്റിനെ പോലെയുള്ളൊരു വലിയ ഡിവൈസും പിടിച്ച് അതിനോട് ചെവിയും ചേർത്ത് വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും വിമാനങ്ങളുടേതായിട്ടുള്ള വരവുണ്ടോ എന്നുള്ള കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന എയർക്രാഫ്റ്റ് ലിസണേഴ്സ് അത്യാവശ്യം നല്ല ശമ്പളം വാങ്ങിച്ചിരുന്നൊരു ജോലിയാണ്. പക്ഷേ റഡാർ സാങ്കേതിക വിദ്യയൊക്കെ വന്നപ്പോഴത്തേക്കും അതിന് ജോലി ഇല്ലാതെയായി. നോക്കർ അപ്പർ എന്ന് പറയുന്ന ഒരു ജോലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോക്കർ അപ്പനല്ല, നോക്കർ അപ്പർ എന്നൊരു ജോലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ അലാറം സെറ്റ് ചെയ്ത് നമുക്ക് എഴുന്നേൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്ന ആ ഒരു ശീലമൊക്കെ വരുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ രാവിലെ കൃത്യസമയത്ത് വിളിച്ചുണർത്താൻ വേണ്ടി പ്രത്യേകം ആളുകളെ നിയമിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത്ര നീളമുള്ളൊരു വടിയോ ആ ഒരു വടിയൊക്കെ കൊണ്ടുവന്ന് തട്ടിയിട്ടോ അല്ലെങ്കിൽ ജനലിലേക്ക് കല്ലുകൾ എറിഞ്ഞിട്ടോ ഒക്കെയാണ് ഇവർ ആളുകളെ ഉണർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ മന്ത്ലി ബേസിസിൽ നമ്മൾ ചിലയിടത്തൊക്കെ മിസ് കൂടുമല്ലോ, അതുപോലെ ഇവരുടെ ഒരു മാസത്തേക്കുള്ളൊരു പേയ്മെൻറ്റ് ആയിരിക്കും. എല്ലാ ദിവസവും കൃത്യം 6 മണിയാകുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് 6 മണിയാകുമ്പോൾ വന്ന് നമ്മുടെ വീട്ടിന് കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉണരുമല്ലോ, അങ്ങനെയാണ് ഇവർ ഉണർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അലാറങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് വലിയ ജോലിക്ക് പ്രസക്തി ഇല്ലാതെയായി. അങ്ങനെ നോക്കറപ്പർ എന്ന ജോലിയും ഇല്ലാതെ ലാമ്പ് ലൈറ്റർ എന്നൊരു ജോലി ഉണ്ടായിരുന്നു കേട്ടോ. തെരുവ് വിളക്കുകൾ, നമ്മുടെ നാട്ടിൽ തന്നെ തെരുവ് വിളക്കുകളുടെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ അതിൻ്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതുകൊണ്ട് സ്ഥലപ്പേരിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ വരെയുണ്ട്. കാരണം ഞാൻ അത് പറയാൻ കാരണം എൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ പേര് വിളക്കുവട്ടം എന്നാണ്. അവിടെ ഇതേപോലെ ഒരു തെരുവ് വിളക്ക് ഉള്ളതുകൊണ്ടാണ് ആ വിളക്കിൻ്റെ വെട്ടമുള്ള സ്ഥലം വിളക്കുവട്ടം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തെരുവ് വിളക്കുകൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വൈദ്യുതീകരിക്കുന്നതിനൊക്കെ മുൻപായിട്ട് ഓരോ വൈകുന്നേരത്തും ഇത്തരത്തിൽ തെരുവ് വിളക്കുകളിൽ എണ്ണ ഒഴിച്ച് തെളിയിക്കാനും രാവിലെ അവ അണയ്ക്കാനും ഒരു അത്യാവശ്യം നീളമുള്ള പോളുകളുമായിട്ടൊക്കെ നടന്നിരുന്ന കുറച്ച് ആളുകളുടെ തൊഴിലിൻ്റെ പേരാണ് ലാമ്പ് ലൈറ്റേഴ്സ് എന്നുള്ളത്. പിന്നെ ടൗൺ ക്രയർ എന്ന് പറയുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. പത്രങ്ങളും മറ്റു മാധ്യമങ്ങളൊക്കെ പോപ്പുലർ ആവുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഭരണാധികാരികളുടെയൊക്കെ പ്രധാന വാർത്തകളും അറിയിപ്പുകളും നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, മറ്റേ ഡും ഡും ഡും ഡും ഒക്കെ അടിച്ചിട്ട് രാജാവിൻ്റെ മറ്റേ ഇതുമായിട്ട് പ്രസ്താവനകളുമായിട്ടൊക്കെ വരുന്ന ആളുകൾ. ആ ജോലിയും അങ്ങനെ ഇന്ന് അതിൻ്റെ ആവശ്യകത ഇല്ലാതെ ആയല്ലോ. ഇത്രമാത്രം സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ അത്തരത്തിലൊരു ടൗൺ ക്രയറിൻ്റെ ആവശ്യവും നമുക്കിടയിലില്ല. അഞ്ചലോട്ടക്കാർ എന്ന് പറഞ്ഞ ജോലി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പിന്നെ എല്ലാ മേഖലയിലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷിയിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിലാവട്ടെ നമ്മുടെ നാട്ടിലെ സാധാരണ രീതിയിലുള്ള എല്ലാ തൊഴിലുകളിലേക്കും ഇത്തരത്തിൽ ടെക്നോളജി വന്നതോടുകൂടി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഓഫീസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പണ്ടൊക്കെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകുന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു അല്ലേ. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്നത്തെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വലിയ സാധ്യതയുണ്ട് വിദേശത്തും ഇവിടെയൊക്കെ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ടൈപ്പ് റൈറ്റേഴ്സ് എവിടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് റൈറ്റിംഗ് മാത്രം സ്വായത്തമാക്കി വെച്ചിരുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ അവർക്കും തൊഴിൽ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. സോ കാലാനുസൃതമായിട്ട് ടെക്നോളജീസ് വരുന്ന സമയത്ത് അതിനെ ശപിക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആവാൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അങ്ങനെ വരാൻ ഒരിക്കലും പാടില്ല. എന്ത് ടെക്നോളജി ആണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ച് അതിനെ നമ്മൾ സ്വായത്തമാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Back to Home with Asif. Asif.
2: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
2: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സിജിപിയുടെ രണ്ടാവശ്യങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂല നിലപാട്. മന്ത്രിയുടെ രാജിയിൽ നാളെ തീരുമാനം. പി കെ ശ്രീമതിക്കെതിരായ വ്യാജവാർത്ത, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. പശ്ചിമേഷ്യയിലെ സ്ഥിതി അതിസങ്കീർണമെന്ന് യു എൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും സിജെപി നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. മന്ത്രിയുടെ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും സിജെപി നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ

ശക്തിപ്പെടുത്തി. രാജ്യവ്യാപകമായി പ്രകടനങ്ങളും സത്യാഗ്രഹങ്ങളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധ പരിപാടികൾ നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി ഉറപ്പാക്കണമെന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ പേപ്പർ മാഫിയയുടെ വേരറുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി. 10 വർഷം ശിക്ഷയും 10 കോടി രൂപ പിഴയും ചുമത്തും. പുതിയ നിയമത്തിന്റെ കരടിൽ കടുത്ത നടപടികൾ നിർദ്ദേശിച്ച് കേന്ദ്രം. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ കൊണ്ടുവരും. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. രാജി എന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിൽ ബഹളം വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. കള്ളനെന്ന് വിളിച്ച മുദ്രാവാക്യം പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നുമുള്ള ആവശ്യത്തിന് വഴങ്ങാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച സിആർപിഎഫ്. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലത്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും സിജെപിയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർ മന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. കേരളത്തിൽ പിഎസ്സി നടത്തുന്ന ക്രമക്കേടുകൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ നടത്തിയ സമരത്തിനുമെതിരെ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡിനു മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ നീക്കമുണ്ടായി. പോലീസ് 6 തവണ ജല പീരങ്കി പ്രയോഗിച്ചു. പോലീസിനു നേരെ കമ്പും കല്ലുമെറിഞ്ഞ് പ്രവർത്തകർ ഒരു യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എംആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എംആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എഡിജിപി എംആർ അജിത് കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത് കുമാറിന് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന സിപിഎം നേതാവ് പി കെ ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരവകുപ്പിന് നിർദ്ദേശം. ശ്രീമതി ടീച്ചറുടെ പരാതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് നിർദ്ദേശം. വ്യാജ വാർത്ത പടച്ചവർക്ക് മാപ്പില്ലെന്ന് പി കെ ശ്രീമതി. മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും പി കെ ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ചു, സാഷ്ടാംഗം കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ്. പക്ഷേ ഇനി പിന്നോട്ടില്ലെന്നും പി കെ ശ്രീമതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും

അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് SIT. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവം വീഴ്ച വരുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2019 പുറമെ 2025 ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് വ്യക്തമാക്കി SIT റിമാൻഡ് റിപ്പോർട്ട്. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിലപ്പടിയിൽ നിന്നുമാണ് സ്വർണം അപഹരിക്കപ്പെട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2025 ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങപീഠ പാളികളിൽ നിന്ന് സ്വർണം അപഹരിക്കപ്പെട്ടുവെന്ന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദ് ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ ഇതേ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. വനം വകുപ്പിന്റെ പാസ്സുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ മരം അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തത്. US ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ US ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് US സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇത് രണ്ടാം തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത്. 2027 June 9 മുതൽ 13 വരെയാണ് ഫൈനൽ. അർജന്റീനിയൻ പ്രതിരോധ താരം നിക്കോളാസ് ഒട്ടമെന്റി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 22 വർഷം നീണ്ട കരിയറിനാണ് 38 വയസ്സുകാരനായ സെന്റർ ബാക്ക് താരം വിരാമമിട്ടത്. അർജന്റീനയ്ക്കായി 139 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒട്ടമെന്റി 2022 ഫിഫ ലോകകപ്പ് കിരീടവും 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് UAE ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. UAE ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ UAE 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവാ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

തിരികെ എത്താം ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമുക്ക് പലപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ചെറുതോ വലുതോ ആയിട്ടുള്ള കമ്പനികളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് നമ്മുടെ ഇൻഷുറൻസിന്റെ പരിരക്ഷ തന്നെയാണ്. ആൻഡ് അതിനെക്കുറിച്ചിട്ട് നമുക്ക് അത്രയധികം സംതൃപ്തി തന്നെയാണുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പരമാവധി ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും കൈക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇൻഷുറൻസ് കവറേജുകളാണ് ഇവിടുത്തെ എല്ലാ വിധത്തിലുള്ള കമ്പനീസും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആൻഡ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് കൂടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ചെറുകിട കമ്പനിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്നാണ്. ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസിന്റെ ചെലവ് തൊഴിലുടമ തന്നെ വഹിക്കണം എന്നുള്ള നിയമം അത് യു എയിൽ കർശനമാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. കാരണം യു എയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കമ്പനികളിലെ എംപ്ലോയീസിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം തുക അത് കമ്പൽസറി ആയിട്ട് അടക്കേണ്ടത് തൊഴിലുടമ തന്നെയാണ് എന്നുള്ളതാണ്. ഫെഡറൽ നിയമപ്രകാരമാണ് ഈ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതെന്ന് കൂടി ഓർക്കണം കേട്ടോ. ഇൻഷുറൻസ് തുകയ്ക്കായിട്ട് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് യാതൊരു കാരണവശാലും പണം ഈടാക്കാൻ പാടില്ല എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുൻപ് അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ നിർബന്ധമായിരുന്ന ഈ ഒരു നിയമം പിന്നീട് ക്യാബിനറ്റിന്റെ ഉത്തരവ് പ്രകാരം ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ, ഉമ്മുൽ ഖൈം തുടങ്ങിയുള്ള എമിറേറ്റുകളിലേക്കും പൂർണ്ണമായിട്ടും നിലവിൽ വരികയായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ എംപ്ലോയർ ഈ ഏതെങ്കിലും തരത്തിൽ ഇൻഷുറൻസിന് വേണ്ടി തുക ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കംപ്ലൈൻറ്റ് ചെയ്യാനും എം ഒ ആറിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അറ്റ് ദ സെയിം ടൈം എംപ്ലോയർ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എംപ്ലോയീസിന്റെ ഇൻഷുറൻസിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു പൈസ പോലും, ഒരു ദൃഹം പോലും തൊഴിലാളിയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധയോടെ ഓർക്കണേ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
8: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
9: അണ്ണ. ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു കർവേച്ചർ മനസ്സിലാക്കിയിട്ടാവണം മറ്റ് ഭാഷകളിൽ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെയുള്ള വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകളൊക്കെ മലയാള സിനിമയിലേക്കും അവരുടെ കാലെടുത്ത് വയ്ക്കുന്നുണ്ട്. ഐ ആം ഗെയിം എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ റിലീസാവാൻ പോകുന്ന ഏറ്റവും പുതിയ പടം, നഹാസദായത്തിന്റെ ചിത്രം. അതിന്റെ മ്യൂസിക് അവകാശം സി മ്യൂസിക് സ്വന്തമാക്കിയിരിക്കുകയാണ് കേട്ടോ. ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം ഫാൻസൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ സിനിമയിലെ ട്രാക്കുകളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ സി മ്യൂസിക് കൈവച്ചിരിക്കുന്നത് കേട്ടോ. ജേക്സ് ബിജോയാണ് ഈ പടത്തിന്റെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഖലീഫയുടെയും ജേക്സ് ബിജോയ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഒരു മെഗാ ബജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയാണ് അരങ്ങൊരുങ്ങുന്നത് എന്ന് നമുക്ക് ആ ഒരു പോസ്റ്റേഴ്സൊക്കെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് അവകാശം സി മ്യൂസിക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. 2026 ഓഗസ്റ്റ് 20 ഓണം റിലീസായിട്ടായിരിക്കും ഗ്ലോബലി ഐ ആം ഗെയിം റിലീസാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മലയാള സിനിമയിലേക്ക് ഇത്തരം ഹിന്ദിയിലേക്ക് വലിയ കോർപ്പറേറ്റുകൾ കടന്നു വരുന്ന കാര്യം പറയുമ്പോൾ ഇന്ത്യൻ സിനിമ ഇസ് ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്ന വലിയ സ്വീകാര്യത അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഇന്ത്യൻ സിനിമ എത്തിച്ചേരുന്ന ഏറ്റവും വലിയ കർവേച്ചറുകളിലായിട്ട് മാറുകയാണ് രാമായണം. റിലീസ് എടുക്കാൻ വേണ്ടി റിലീസിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന രാമായണം സിനിമയ്ക്ക് അത്രയും വലിയൊരു സ്വീകാര്യതയാണ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം രാമായണം സിനിമ അത് സോണി പിക്ചേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ വിതരണാവകാശം. ഹോളിവുഡിലെ വമ്പന്മാരായിട്ടുള്ള സോണി പിക്ചേഴ്സ് അറിയാലോ, നമുക്ക് സ്പൈഡർമാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച സോണി പിക്ചേഴ്സിൻ്റെ കയ്യിൽ രാമായണം പോലെ ഇത്രയും ഒരു മെഗാ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു മെഗാ ക്യാൻവാസിൽ എത്തിച്ചേരേണ്ട സിനിമ എത്തുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കാം, പ്ലാനിംഗ് ഉണ്ടായിരിക്കാം. ഇന്ന് ആക്ച്വലി അവർ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് പ്ലാൻ ചെയ്തതായിരുന്നു, ഇന്ന് അത് മാറ്റിവെച്ചു. അപ്പോൾ ഈ ഒരു കരാർ അടിസ്ഥാനമാക്കി അത് കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ അതിൻ്റെ ട്രെയിലർ ലോഞ്ചും ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും വലിയ കോടാനുകോടികളുടെ ഒരു മെഗാ പ്രോജക്റ്റാണ്. 2026 നവംബറിലായിരിക്കും അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ട് അടുത്ത വർഷവും മറ്റുമായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രൺബീർ കപൂറാണ് രാമനായിട്ട് എത്തുന്നത്. രാവണൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് KGF-ലെ യാഷാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വലിയ ക്യാൻവാസിനെ ലോകമെമ്പാടും കൊണ്ട് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു സ്വീകാര്യത, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇതിഹാസത്തെ തന്നെ എടുത്ത് ഇത്തരത്തിലൊരു ചിത്രം നിർമ്മിക്കുന്ന സമയത്ത് അതിന് അത്രയും വലിയൊരു മെഗാ റിലീസ് ഒരുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സോണി പിക്ചേഴ്സിൻ്റെ ആ ഒരു കൊളാബറേഷനുമായിട്ട് സാധിക്കും.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, ആകതീർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ചായയോ കാപ്പിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ, ഈവൻ ദോ നമുക്ക് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലുള്ളവരോട് ചോദിച്ചാൽ പോലും ഒരുപക്ഷെ ഫിൽറ്റർ കോഫി ഒക്കെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി മലയാളികളും ചായ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അല്ലെ? ഒരു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-6 മലയാളികളെങ്കിലും ചായ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം ചായയും നമ്മളും തമ്മിൽ എന്തോ ഒരു വലിയ ഇന്റിമസി ഉണ്ട്. അതും വൈകുന്നേരമാണെങ്കിൽ എത്ര വലിയ ചൂടാണെങ്കിലും ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു കിട്ടുന്ന ഒരു സന്തോഷം, ഈവൻ ദോ നമ്മുടെയൊക്കെ കൂടിച്ചേരലുകളുടെയും ഒത്തുകൂടലിൻ്റെയും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിൻ്റെയും ഓർമ്മകൾ ഷെയർ ചെയ്യുന്നതിൻ്റെയും ഫ്രസ്ട്രേഷൻസ് പരസ്പരം പങ്കുവയ്ക്കുന്നതിൻ്റെയും എല്ലാം ഒരു സാന്നിധ്യമാണ് അല്ലെങ്കിൽ ഒരു സാക്ഷിയാണ് ചായ എന്ന് തന്നെ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ചായക്ക് വരുന്ന എക്സ്പെൻസ് എത്ര നമുക്കറിയാം. ഇപ്പോൾ കറക്കൊക്കെ ആണെങ്കിൽ, കടച്ചായ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 1 ദിർഹംസിനോ 2 ദിർഹംസിനോ ഒക്കെ നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രഷ് മിൽക്ക് അല്ലെങ്കിൽ സമോവറിൽ നല്ല അടിച്ച കേരള ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2 ദിർഹംസോ 3 ദിർഹംസോ 4 ദിർഹംസോ ഒക്കെ ആയിട്ട് യുഎയിൽ കുടിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷേ ലോകത്തിലെ ഏറ്റവും വില കൂടിയ തേയില അത് എവിടത്തെയാണെന്ന് അറിയാമോ? ഏറ്റവും വില കൂടിയ ചായ എവിടത്തെയാണെന്ന്, അതായത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ തേയില ചൈനയിലെ ദ ഹോങ് പാവോ എന്ന് പറയുന്ന അപൂർവ ഒലോങ് തേയിലയാണ് കേട്ടോ. സ്വർണത്തേക്കാൾ വിലയാണ് ഈ തേയിലയ്ക്കെന്നാണ് പറയുന്നത്. ചൈനയിലെ വൂയി മലനിരകളിൽ വളരുന്ന 100 ആണ്ടുകൾ പഴക്കമുള്ള ഏതാനും അപൂർവ തേയില ചെടികളിൽ നിന്നാണ് ഇത് ശേഖരിക്കുന്നത് തന്നെ. 1 ഗ്രാം ദ ഹോങ് പാവോ തേയിലയ്ക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഒരൊറ്റ കപ്പ് ചായ കുടിക്കണമെങ്കിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും ചിലവഴിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഇത്രയൊക്കെ നല്ല ചായ കുടിക്കാം, അല്ലാതെ ഡെയിലി ബേസിസിൽ സാധാരണ ദിവസം നമ്മൾ ചായ കുടിക്കുന്ന പോലെ ഒന്നും ഇത് പ്ലാൻ ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റണം എന്നില്ലല്ലോ. റോയൽ പദവിയും ആൻഡ് അതിവിശിഷ്ടമായിട്ടുള്ള ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്, പിന്നെ റെയറാണ് അപ്പോൾ ഈ ഒരു അപൂർവ തേയിലയ്ക്ക് ഇത്രയും ഉയർന്ന വില ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ നമ്മുടെ ഒക്കെ ഓഫീസുകളിൽ ഒരു വ്യക്തി കാണും, അയാൾ ഭയങ്കര റെയർ ആയിരിക്കും, നമ്മുടെ കൂടെ അധികം ഒന്നും കൂടാൻ നിൽക്കില്ല. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കും, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില നിലപാടുകൾ ഉണ്ടായിരിക്കും, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില ശരികളുണ്ടായിരിക്കും. പലപ്പോഴും നമുക്കറിയാം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഡിപ്ലോമാറ്റിക് പരിപാടികൾക്കുമൊക്കെ നമ്മൾ തയ്യാറാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പലതും ഒഴിഞ്ഞും അല്ലെങ്കിൽ പലതും അഭിപ്രായം പറയാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാം വിട്ടിത്തുറന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കൊളീഗൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ആ റെയർനെസ് കേട്ടോ. ആ റെയറായിട്ട് മാറുക അല്ലെങ്കിൽ യുണീക്കായി മാറുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള വാല്യൂ ഉള്ള ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. തേയിലയിലെ യുണീക്കായിട്ടുള്ള തേയിലയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് കൂടെ അങ്ങ് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളങ്ങ് ക്ഷമി. അപ്പോൾ ഈ പറഞ്ഞ പോലെ റെയറായി ഇരിക്കുന്നത് ഒരിക്കലും മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ബി പ്രൗഡ് ഓഫ് ദാറ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ ശനിയാണ്, മറ്റന്നാൾ ഞായറാണ്, അത് കഴിഞ്ഞാൽ തിങ്കളാണ്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസം വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സിജെപിയുടെ രണ്ട് ആവശ്യങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂല നിലപാട്. മന്ത്രിയുടെ രാജിയിൽ നാളെ തീരുമാനം. പി കെ ശ്രീമതിക്കെതിരായ വ്യാജവാർത്ത, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. അജിത് കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്താൻ സർക്കാർ. പശ്ചിമേഷ്യയിലെ സ്ഥിതി അതിസങ്കീർണമെന്ന് യു എൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും സിജെപി നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. മന്ത്രിയുടെ രാജി ഒഴികെയുള്ള ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് റിപ്പോർട്ട്. മന്ത്രിയുടെ രാജി വിഷയത്തിൽ കേന്ദ്രം നാളെ നിലപാടറിയിക്കും. മന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗുമാണ് നിലപാട് അറിയിക്കുക. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഡൽഹിയിലെ ഇന്റർനെറ്റ് നിരോധനം ഇന്ന് അർദ്ധരാത്രി വരെ നീട്ടി. രാജ്യവ്യാപകമായി പ്രകടനങ്ങളും സത്യാഗ്രഹങ്ങളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധ പരിപാടികൾ നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി ഉറപ്പ്. പ്രകടനങ്ങളും സത്യാഗ്രഹങ്ങളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധ പരിപാടികൾ നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു.

ഇന്ന് ലോക്സഭയിൽ ബഹളം വെച്ചത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. കള്ളൻ എന്ന് വിളിച്ച മുദ്രാവാക്യം പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നുമുള്ള ആവശ്യത്തിന് വഴങ്ങാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലത്തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച സിആർപിഎഫ്. പെല്ലത്തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലത്തോക്കുകളിൽ നിന്ന് പരിക്കേറ്റെന്നും ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 26 ദിവസമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. വാങ്ചുക്കും സിജെപിയും ഉയർത്തിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സിജെപി. സോനം വാങ്ചുക്കിന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക്ക് നടത്തിയതെന്ന് അദ്ദേഹം. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ. ജന്തർ മന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് ബിജെപി നേതാക്കളിലേക്ക്. എൻടിഎ നടത്തിയ എല്ലാ പ്രധാന പരീക്ഷകളിലും ക്രമക്കേട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം തികച്ചും ന്യായം. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിത്. ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി. കേരളത്തിൽ പിഎസ്സി നടത്തുന്ന ക്രമക്കേടുകൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ നടത്തിയ സമരത്തിനുമെതിരെ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ നീക്കമുണ്ടായി. പോലീസ് 6 തവണ ജല പീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കമ്പും കല്ലുമെറിഞ്ഞ് പ്രവർത്തകർ ഒരു യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എംആർ അജിത്കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സർക്കാർ. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. എംആർ അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ സസ്പെൻഷനിലായ എഡിജിപി എംആർ അജിത്കുമാർ നിയമ നടപടിയിലേക്കെന്ന സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാൻ നീക്കം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഈ മാസം 31 അജിത്കുമാറിന് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന സിപിഎം നേതാവ് പി കെ ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരവകുപ്പിന് നിർദ്ദേശം. ശ്രീമതി ടീച്ചറുടെ പരാതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് നിർദ്ദേശം. വ്യാജ വാർത്ത പടച്ചവർക്ക് മാപ്പില്ലെന്ന് പി കെ ശ്രീമതി. മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും പി കെ ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ചു. സാഷ്ടാംഗം കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ് പക്ഷേ ഇനി പിന്നോട്ടില്ലെന്നും പി കെ ശ്രീമതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ അംഗം അജികുമാറും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് SIT. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാറുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2019 പുറമെ 2025 ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് വ്യക്തമാക്കി SIT റിമാൻഡ് റിപ്പോർട്ട്. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നുമാണ് സ്വർണം അപഹരിക്കപ്പെട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2025 ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങ് പീഠ പാളികളിൽ നിന്ന് സ്വർണം അപഹരിക്കപ്പെട്ടുവെന്ന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു.
മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദ് ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ

ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ ഇതേ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. വനം വകുപ്പിന്റെ പാസ്സുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ മരം അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തത്. യുഎസുമായി ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ച സൌദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൌദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ്. ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൌദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ സങ്കീർണമായ ഘട്ടത്തിലെന്ന് ഐക്യരാഷ്ട്രസഭ. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ് രക്ഷാസമിതി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിരന്തരം തുടരുന്നു. അടുത്ത വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം. പുതിയ സാങ്കേതികവിദ്യയിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് സൈന്യം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു. പ്രത്യാക്രമണം നടത്തി ഇറാനും. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം തുടർച്ചയായി കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഓവൽ വേദിയാകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇത് രണ്ടാം തവണയാണ് ഓവൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത്. 2027 June 9 to 13 വരെയാണ് ഫൈനൽ. അർജന്റീനിയൻ പ്രതിരോധ താരം നിക്കോളാസ് ഒട്ടമെന്റി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 22 വർഷം നീണ്ട കരിയറിനാണ് 38-വയസ്സുകാരനായ സെന്റർ ബാക്ക് താരം വിരാമമിട്ടത്. അർജന്റീനയ്ക്കായി 139 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒട്ടമെന്റി 2022 ഫിഫ ലോകകപ്പ് കിരീടവും 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും പാസ്പോർട്ട് സേവനങ്ങളിൽ മുൻഗണനയെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ. ഇത്തരം വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താം, മുൻകൂർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യൻ അംബാസഡർ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽ ഹിന്ദ് സേവനം ഏറ്റെടുത്തതിനു പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധി അവസാനിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ യുഎയിലെ 16 അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ നൽകുന്നത്. കോൺസുലർ സേവാ ഇൻ യുഎഇ .com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളിലെത്താൻ. രാവിലെ 9 to 9:30 ബുക്കിംഗ്. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 to 6 പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 19 ദിർഹമാണ് സർവീസ് ചാർജ്. തത്കാൽ നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് എംബസി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: ஹோம் எஃப்எம் நியூஸ் was brought to you by Danya Group of Companies since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.

0: Trending song of the hour.
1: Yada kumbare, vara, ta vara.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: എനിക്ക് മടുത്തിക്കോട്ടെ ജീവിതം.
4: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
5: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
4: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം.
6: നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്.
4: ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: ആ ഫയലിൽ തൊട്ട് എന്താ സംഭവിക്കുന്നു?

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Stay connected with Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജിങ്ങനെ
1: സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാമ്പീ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തമായിട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.